0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

0: 5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, 2nd വർഷം 6000 രൂപ, 3rd വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
1: കണ്ട കണ്ണടകി, ഉനക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ. ദ ബാക്ക്ല പുഷ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള

0: കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള

0: തുറന്ന് ജോലി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോലി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കട
1: അല്ല, ഞാൻ ഇത് നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. അല്ലല്ലോ, അല്ല അല്ല, അങ്ങനല്ല.
2: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really? We can grow together.
4: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: Buy 2 get 1 free ഉണ്ടെന്ന്. Jolly Silksila Navratri special sale-ൽ daily wear sarees, churidar, churidar materials, kurta, trendy tops, midi, stylish kids wear, men's wear എന്നിവ buy 2 get 1 offer-ൽ വാങ്ങാം. Bedsheet-കൾ buy 1 get 1 offer-ൽ. Don't miss out.
6: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
7: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
6: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
7: അർച്ചന ഫൈനാൻസോ?
6: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
7: വിശ്വസിക്കാവുന്നതാണോ?
6: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.

0: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
0: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഡിഫറന്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
0: അമ്മാത് ഷീറ്റ്സ്

0: പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 14. ആളില്ലാ ബഹിരാകാശ വാഹനം സ്പേസിൽ നിന്ന് ലൈവ് ടെലികാസ്റ്റ് നടത്തിയതും കേരളത്തിലെ ആദ്യ വനിതാ ഗവർണറായി ജ്യോതി വെങ്കടാചലം ചുമതലയേറ്റതും പഞ്ചാബ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതുമൊക്കെ ഒരു ഒക്ടോബർ 14. ഒക്ടോബർ 14 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 14. ഇന്ന് ലോക നിലവാര ദിനം. എല്ലാ വർഷവും ഒക്ടോബർ 14 ലോക നിലവാര ദിനമായി ആചരിച്ചു വരുന്നു. 1946 ഒക്ടോബർ 14 ലണ്ടനിൽ 25 രാജ്യങ്ങളിലെ ഇന്റർനാഷണൽ ഇൻട്രോകെമിക്കൽ കമ്മീഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ നിലവാരം വികസിപ്പിച്ചെടുക്കുന്ന സംഘടനകൾ ചർച്ച നടത്തി. ആയിരക്കണക്കിന് വിദഗ്ധർ നിശ്ചിതമായ നിലവാരം ഉണ്ടാക്കുന്നതിനായി നടത്തിയ പരിശ്രമങ്ങളെ അനുസ്മരിക്കാനും ആദരിക്കുവാനും ലോക നിലവാര ദിനം ആചരിക്കുന്നു. ഒക്ടോബർ 14 US എയർക്രാഫ്റ്റ് പൈലറ്റ് ചക്ക് ഹീഗർ ശബ്ദത്തെക്കാൾ വേഗത്തിൽ വിമാനം പറത്തി ചരിത്രം സൃഷ്ടിച്ചത്. നാസയുടെ ആളില്ലാ ബഹിരാകാശ വാഹനം അപ്പോളോ 7 സ്പേസിൽ നിന്ന് ലൈവ് ടെലികാസ്റ്റ് നടത്തിയത് 1968 ഒക്ടോബർ 14. ലോകത്തിലെ ആദ്യ വനിതാ ഗവർണറായി ജ്യോതി വെങ്കടാചലം ചുമതലയേറ്റത് 1970

0: 77 ഒക്ടോബർ 14 അവർ തമിഴ്നാട്ടിൽ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പത്മശ്രീ നൽകിയും ജ്യോതി വെങ്കടാചലത്തെ ആദരിച്ചിട്ടുണ്ട്. പത്ത് സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടി ലോക റെക്കോർഡ് കുറിച്ച അമേരിക്കയുടെ ജിം ഹിൻസ് മെക്സിക്കോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേടിയത് 1968 ഒക്ടോബർ 14 9.95 സെക്കൻഡിലായിരുന്നു ഈ റെക്കോർഡ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് 1882 ഒക്ടോബർ 14 ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ്. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ ജൂലിയറ്റ് തെരേര അന്തരിച്ചത് 1999 ഒക്ടോബർ 14 ഭാരത സർക്കാരിന്റെ ആദ്യ ഇന്റർനാഷണൽ ഗാന്ധി പീസ് പ്രൈസ് ഇതിനായി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമ

അതിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഗം.

0: अनुग्रहाय परमं गुह्यमध्यात्मसज्ञितं यत्त्वयोक्तं वचस्तेन मोहोऽयं विगतो मम मदनुग्रहाय. ഇവിടെ അർജുനൻ ഫീഡ്ബാക്ക് നൽകുകയാണ്. ദാറ്റ് ഇസ് എസൻഷ്യൽ. നമുക്ക് വലിയ സങ്കോചമാണ് ഫീഡ്ബാക്ക് കൊടുക്കാൻ. വി ഹാവ് ടു കേട്ടില്ലേ, മനസ്സിലായോ, ബോധ്യായോ, ഇതൊക്കെ പറയുന്നത് നന്ന്. ഇവിടെ അർജുനൻ ഭഗവാനോട് പറയാണ്,
1: ഏതേ ഭ്രാതൃപുത്രാദയ മദീയ മ്രിയന്തെ ഹന്ത ഏതേഷാം ഇതി ശോകമോഹ സാഗരേ മജ്ജത. ഈ എന്റെ ബന്ധുക്കളും ആചാര്യന്മാരും അതുപോലെ തന്നെ പിതൃക്കളും ഇവരൊക്കെയും എന്താ കഷ്ടം, ഇവരൊക്കെ മരിക്കാൻ പോവുകയാണ് എന്നിങ്ങനെയുള്ള ചിന്തകളാകുന്ന സാഗരത്തിൽപ്പെട്ട് ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. അങ്ങനെയുള്ള എന്നെ അനുഗ്രഹിക്കാനായിട്ട് ശോകമോഹ സാഗരേ മജ്ജത, ഡെലൂഷന്റെയും ദുഃഖത്തിന്റെയും സാഗരത്തിൽ ആകെ മുങ്ങേത്താണ് കളിക്കുന്ന എന്നെ, കടൽ തിരമാലയിൽപ്പെട്ട ഒതളങ്ങയെ പോലെ എന്ന് പറയുന്നത് എന്നെ. മമ അനുഗ്രഹായ മോഹേന ശോചന്തം മാം കൃപയാ അനുഗ്രഹീതും. മോഹം കൊണ്ട് ദുഃഖിക്കുന്ന, ഡെലൂഷൻ കൊണ്ട് മിഥ്യാധാരണകളാൽ ദുഃഖിക്കാൻ ഇടവന്ന എന്റെ ദുഃഖത്തെ അപഹരിക്കുന്നതിനായിക്കൊണ്ട് യത് അധ്യാത്മസജ്ഞിതം, അധ്യാത്മ സജ്ഞയോടുകൂടിയ മതനുഗ്രഹായ പരമം അധ്യാത്മസജ്ഞിതം ഗുഹ്യം അധ്യാത്മസജ്ഞിതം ആത്മയാഥാത്മ്യ പ്രകാശകം. അധ്യാത്മസജ്ഞിതം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ യാഥാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്നത്. എന്താ ആത്മാവിന്റെ യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ, യഥാ ആത്മ തഥാ, എപ്രകാരമാണോ ആത്മ അപ്രകാരം പറയുന്നു, അതാണ് ആത്മയാഥാത്മ്യം പറയുക എന്ന് പറഞ്ഞ അർത്ഥം. എന്താ പറഞ്ഞു തരിക, ആത്മാവ് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയാണ്, അതാണ് പറയുക.
0: അശോച്യാൻ അന്വശോചസ്ത്വൻ നായം ഹന്തിന ഹന്യതേ നജായതേ മ്രിയതേ കദാചിത് വേദാവിനാശിനം നിത്യം അച്ഛേദ്യോയം അദാഹ്യോയം ഇത്യാദി ലക്ഷണം പരമാർത്ഥ വിഷയാത്മന കർത്തൃത്വാദി ഭ്രമ അപനോതകം. കർത്തൃത്വ ബുദ്ധിയെ ഇല്ലാതാക്കുന്നതിന് സഹായകമായ ആത്മാവിന്റെ സ്വരൂപം എന്താണ്? അത് ആയുധങ്ങളെ കൊണ്ട് അതിനെ മുറിക്കാൻ പറ്റില്ല, അഗ്നി അതിനെ ദഹിപ്പിക്കുന്നില്ല, ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആത്മാവ് കർത്താവാണോ ചോദിക്കുക. നയം ഹന്തിന ഹന്യതേ, ഈ ആത്മാവ് ഒരിക്കലും കർത്താവാകുന്നില്ല. നമ്മുടെ വലിയ ഭാരം അതാണ്, ഡുവർഷിപ്പ്. ഐ ആം ദി ഡുവർ, ഞാൻ ചെയ്യുന്നു എന്ന ചിന്ത, ഞാൻ ചെയ്യേണ്ടവനാണ് എന്ന ചിന്ത, ചെയ്യേണ്ടവളാണ് എന്ന കർത്തവ്യബോധം ഒക്കെ വിട്ടേക്കൂ എന്ന് പറയും. ചെയ്യാതിരിക്കണം എന്നല്ല അർത്ഥം, ഏത് ആറ്റിറ്റ്യൂഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. ഏതായാലും പരമാർത്ഥ വിഷയം കർത്തൃത്വാദി ഭ്രമ അപനോതകം, കർത്തൃത്വം മുതലായ ഭ്രമങ്ങളെ ഇല്ലാതാക്കുന്ന. സൂര്യോദയത്തിലും അസമയത്തിലും കർത്തൃത്വ ബുദ്ധിയൊന്നും ആരും പുലർത്തുന്നില്ല. കാറ്റ് വീശുന്നതിൽ ആരും കർത്തൃത്വ ബുദ്ധി പുലർത്തുന്നില്ല. സമുദ്രം നിരന്തരം തിരമാലകൾ വരുന്നു പോന്നു, അവിടെ ഒന്നും കർത്തൃത്വ ബുദ്ധി ആരും പുലർത്തുന്നില്ല. വീട്ടിലേ നമ്മുടെ വിഡ്ഢിത്തമാണ് എന്ന് പറയാ ഈ താതാത്മ്യവും ഡുവർഷിപ്പും കൊണ്ടടക്കുന്നത്. അത് വലിയ കാര്യമൊന്നും ചെയ്തിട്ടുമല്ല. വീട്ടിലെ പ്രകൃതിയിൽ ചുറ്റും നടക്കുന്ന ഭീമകർമ്മങ്ങളിൽ ആരും കർത്തൃത്വ ബുദ്ധി പുലർത്തുന്നില്ല. നമ്മളൊരു പുല്ല് നുള്ളിയതിനും ദോശ ചുട്ടതിനും അതുപോലെ പാടം ഉഴുതതിനും ഒക്കെ കർത്തൃത്വ ബുദ്ധി.
1: ഗോപനീയം അയോഗ്യാനാം അതേയം യദ്വചഃ ത്വയോക്തം. ഇത് ഗുഹ്യമാണ്, യോഗ്യതയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയാ. അവർക്ക് മനസ്സിലാവില്ല എന്നർത്ഥം, രഹസ്യമാണ് എന്നുള്ളത് വിശദീകരിച്ചുള്ളതാണ്. ആത്മാനാത്മസ്വരൂപ പ്രകാശകേന മിഥ്യാജ്ഞാന നിവർത്തകേന അയം പൂർവോക്ത ലക്ഷണ മോഹ ചിത്തഭ്രമ വിഗത. ഇങ്ങനെ ആത്മാനാത്മ വിവേകമൊക്കെ വന്നിട്ട് നേരത്തെ എന്നെ ബാധിച്ചിരുന്ന മോഹം അകന്നു, അതുകൊണ്ട് തന്നെ ശോകമില്ല. വിനഷ്ട മോഹ ജാത അസ്മി ഇത്യർത്ഥ. അങ്ങനെ മമ മോഹ വികതഹ മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസജ്ഞിതം യത്വയോക്തം വചഃ തേന മോഹോയം വികതോ മമ എന്റെ മോഹം അകന്നുപോയി ഭഗവാനെ. പാർത്ഥസാരഥി നല്ല ഭിഷഗ്വരനാണ്. ഈ കൂട്ട അസ്രസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി എന്ന് പറയുക. എന്താണ് രോഗം എന്നത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തു. എന്നിട്ടോ 18 ഡോസാണ് അതിലിപ്പോ 11 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ ലക്ഷണം കണ്ടു തുടങ്ങി. പക്ഷെ നിർത്തരുത് എന്ന് പറയും, കേട്ടില്ലേ? രോഗം മാറി എന്ന് വിചാരിച്ചിട്ട് കോഴ്സ് പൂർത്തിയാക്കാതെ പോകരുത്. ഇപ്പൊ ചികിത്സയുടെ പ്രോട്ടോകോൾ ഒക്കെ അനുസരിക്കണം. ഇപ്പൊ ഇവിടെ 10 ഡോസ് കഴിഞ്ഞപ്പോ തന്നെ മോഹോയം വികതോ മമ എന്റെ മോഹം പോയി എന്ന് അർജുനൻ. കാരണം നല്ല വിദ്യാർത്ഥിയാണ് അർജുനൻ, കേട്ടില്ലേ? ധൃതരാഷ്ട്രം കേട്ടതാ, അതോ ധൃതരാഷ്ട്രം കേട്ടതുകൊണ്ടാണല്ലോ നമുക്ക് കേൾക്കാനിട വന്നത്. പക്ഷെ അത് പാറപ്പുറത്ത് വിതച്ച വിത്തുകളെ പോലെയായി പോയി. ഒക്കെ കേട്ടിട്ട് ഈ കൃഷ്ണൻ ഒരു മഹാ കുശല ബുദ്ധിക്കാരനാണ് എന്നാണ് കൺക്ലൂഷൻ. അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങേരെ കൊണ്ട് വലിച്ചഴച്ച് യുദ്ധം ചെയ്യിപ്പിച്ചു. ഇതാ പാകെ മനസ്സിലായത്. പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്നല്ലാതെ എന്താ പറയുക? കിഞ്ച വീണ്ടും ഭവാപ്യയൗ ഹി ഭൂതാനാം

भूतानां श्रुतौ विस्तरशो मया त्वत्तः कमलपत्राक्षा माहात्म्यमपि च अव्ययम् भवः अप्ययः हि भूतानां श्रुतौ विस्तरशो मया। हे भगवाने, വിസ്തരിച്ചു തന്നെ അങ്ങ് ഭൂതാനാം ഭൂതജാലങ്ങളുടെ ഭവം, ഭവം എന്ന് പറഞ്ഞാൽ ഉദ്ഭവം, അപ്യയം, അപ്യയം എന്ന് പറഞ്ഞാൽ നാശം.

0: കോഴ്സ് അതിനിടയ്ക്കുള്ള സ്ഥിതിയെ സംബന്ധിച്ചും ഒക്കെ വിസ്തരിച്ചു പറഞ്ഞു. ന സംക്ഷേപത, സംക്ഷേപിച്ചിട്ടല്ല, ബ്രീഫായിട്ടല്ല പറഞ്ഞത്, പിന്നെയോ വേണ്ടത്ര എലോബറേറ്റ് ആയിട്ട് തന്നെ അങ്ങ് പറഞ്ഞു. സാകാശാത് മാഹാത്മ്യം ച അവ്യയം, അങ്ങയുടെ മാഹാത്മ്യത്തെ കുറിച്ച്, എങ്ങനെയുള്ള മാഹാത്മ്യമാണ്? അക്ഷയമായ മാഹാത്മ്യം, നാശരഹിതമായ, ചുതിയില്ലാത്ത അങ്ങയുടെ മാഹാത്മ്യത്തെ കുറിച്ചും അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടു. ഭവാപ്യയൗഹി ഭൂതാന, വകർത്തൊക്കെ മനസ്സിലായില്ലേ? ഭവാപ്യയൗഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോമയ തുത്തക്കമലപത്രാക്ഷ. ഭഗവാനെ, അങ്ങയിൽ നിന്ന്, ആരാ അങ്ങ്? കമലപത്രാക്ഷനാണ്. കമലപത്രാക്ഷനിൽ നിന്ന് കേട്ടു, അവ്യയമായ അങ്ങയുടെ മാഹാത്മ്യവും മനസ്സിലാക്കി. വിശ്വസൃഷ്ടിയാദി കർത്തൃത്വേ അപി അധികാരിത്വം ശുഭാശുഭ കർമ്മ കാരയിതൃത്വേ അപി അവൈഷമ്യം ബന്ധമോക്ഷാദി വിഹിത ഫലദാതൃത്വേ അപി അസംഗഹ ഉദാസീനഹ. ഇതാണ് ഭഗവാന്റെ മാഹാത്മ്യം. എന്താ ഭഗവാന്റെ മാഹാത്മ്യം? സൃഷ്ടിയാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഭഗവാൻ, നമേ കർമാണി ലിംപന്തി, ഈ കർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. എന്താ കാരണം? ഭഗവാന് കർമ്മഫല സ്പൃഹയില്ല, കർമ്മഫലത്തിൽ ആസക്തി ഒട്ടലൊന്നുമില്ല. സകല ജീവജാലങ്ങൾക്കും യഥോചിതം കർമ്മഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവരാണെങ്കിലും ഭഗവാൻ സ്വസ്ഥനാണ്, സ്വതന്ത്രനാണ്. ഭഗവാനിൽ വൈഷമ്യം ആരോപിക്കാൻ പറ്റില്ല എന്ന് പറയുക, രാഗദ്വേഷയുക്തനല്ല ഭഗവാൻ. അങ്ങനെ വിരാജിക്കുന്ന അവിടുത്തെ മാഹാത്മ്യത്തെ കുറിച്ചും അങ്ങ് പറയേണ്ടായി. കമലപത്രാക്ഷൻ എന്ന് പറഞ്ഞ താമരയുടെ പത്രത്തിന് സമാനമായ കണ്ണുകളോടുകൂടിയവൻ എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാതാക്കൾ പറയും, താമരയുടെ ഇലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അതവിടെ നിൽക്കില്ല, ഇതുപോലെ കാണുന്നതിൽ ഒട്ടുന്നില്ല എന്നൊക്കെ. ഇവിടെ വളരെ രസകരമായ വേറൊരർത്ഥം, വളരെ ചിന്തനീയമായ ഒരർത്ഥം. എന്താ അത്? കം ബ്രഹ്മസുഖം. കമലം എന്ന പദം പരിശോധിക്കുമ്പോൾ കം എന്നതുകൊണ്ട് ബ്രഹ്മസുഖത്തെ അർത്ഥമാക്കുന്നു. കം ബ്രഹ്മസുഖം. തം അലതി പ്രകാശയതി യത് പതേവത്രായതേ പതനാതിരി പത്രം. അതിനെ പ്രകാശിപ്പിക്കുകയും പതനത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നത് പത്രം. അലതി എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക. കം ബ്രഹ്മാനന്ദ സുഖത്തെ പ്രകാശിപ്പിക്കുന്നത് കമലം. പിന്നെ കമലം എന്നുള്ള പേര് അല്ലെങ്കിൽ പദം കേൾക്കുമ്പോൾ ഓർമ്മിച്ചോളൂ, എന്ത്? ബ്രഹ്മാനന്ദത്തെ പ്രകാശിപ്പിക്കുന്നത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അത് പതനത്തിൽ നിന്ന് നമ്മെ തടയുന്നു. അതുകൊണ്ട് പത്രം, പത്രം എന്ന് പറഞ്ഞാൽ പതനത്തിൽ നിന്ന് തടയുന്നത്, കമലപത്രം. കമലം ച തത്പത്രം ച കമലപത്രം ആത്മജ്ഞാനം തേന അക്ഷ്യതേതി കമലപത്രാക്ഷ ജ്ഞാനൈക ഗമ്യ പരമാത്മാ. ഈ കമലപത്രം കൊണ്ട്, അതായത് ജ്ഞാനം കൊണ്ട് പ്രാപിക്കാൻ യോഗ്യനായവൻ കമലപത്രാക്ഷൻ. കമലപത്രം എന്ന് പറഞ്ഞാല് ബ്രഹ്മാനന്ദ സുഖത്തെ പ്രകാശിപ്പിക്കുന്നത് ജ്ഞാനം, അത് രക്ഷിക്കുകയും ചെയ്യുന്നു, അതാണ് കമലപത്രം. ഈ കമലപത്രം കൊണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നവനാരോ അവൻ കമലപത്രാക്ഷൻ. ഇഷ്ടായോ? കമലപത്രാക്ഷൻ. ജ്ഞാനൈക ഗമ്യ പരമാത്മാ, ജ്ഞാനത്താൽ മാത്രം പ്രാപിക്കപ്പെടുന്ന പരമാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
3: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: సెబి సార్కి యాప్ డౌన్లోడ్ చేయగా.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ പിഎം സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനുവേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി.

0: രജു കൂളിയക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നുപോകുമായിരുന്ന 50-ലധികം നാടൻ വിൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ കെ വി എ നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് കെ എസ് ഇ ബി ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ്

0: ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്.

0: കൊല്ലം. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തേ.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഓഫറുണ്ട്,
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രണയഗാനം പാടുമ്പോൾ ശരിക്കും കാമുകനായി മാറും ഈണങ്ങളുടെ സംവിധായകൻ MG രാധാകൃഷ്ണൻ. മനസ്സുകൊണ്ട് മാത്രമല്ല, രൂപഭാവങ്ങൾ കൊണ്ടും. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ ഈണം നിർവഹിച്ച പാട്ടുകളിൽ ഏറ്റവും പ്രയാസമേറിയതായി തോന്നിയത് ഏത് ഗാനം ചിട്ടപ്പെടുത്തിയപ്പോഴാണ്? MG രാധാകൃഷ്ണൻ മനസ്സു തുറന്നു. ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസിന് വേണ്ടി താൻ സൃഷ്ടിച്ച ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു എന്ന മനോഹര ഗാനം, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന വരിയെത്തുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളടയും, MG പറയുന്നു. ഏതോ ആത്മനിർവൃതിയുടെ ലഹരി നുകർന്ന് പ്രണയിനിയെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന കൗമാര കാമുകനായി മാറും അപ്പോൾ ഞാൻ. മറക്കാനാവാത്ത നിമിഷങ്ങൾ, MG പ്രണയാതുരനാകുന്നു. ആ വരിയാണ് ആ പാട്ടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു രാധാകൃഷ്ണൻ. എന്നെ ഏറ്റവുമധികം കുഴക്കിയതും ആ വരി തന്നെ. ട്രിവാൻഡ്രം ക്ലബിലെ കോട്ടേജിലിരുന്ന് ആ ഗാനമൊരുക്കുമ്പോൾ രചയിതാവായ ONV ഇല്ല ഒപ്പം. പക്ഷേ കവിതയുടെ കവിൾത്തടങ്ങൾ നുള്ളി നോവിക്കാതെ വേണം പാട്ട് ചിട്ടപ്പെടുത്താനെന്ന് പല്ലവിയിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് കവി. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയും. ഞാൻ ഏറ്റവുമധികം സമയമെടുത്ത് ചിട്ടപ്പെടുത്തിയ വരികളിലൊന്നായിരിക്കണം അത്, MG രാധാകൃഷ്ണൻ്റെ വാക്കുകൾ. ജീവിതത്തിൽ പരാജിതനാണ് പാട്ടിലെ കാമുകൻ, പ്രണയത്തിൽ ദുർബലനും. ഒന്ന് തഴുകിയാൽ പോലും കാമുകിക്ക് നോവുമോ എന്ന് സംശയിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ഈണത്തിൽ കാമത്തിൻ്റെ അംശമേ പാടില്ല. പ്രണയം ഉള്ളിലൊതുക്കി വേണം പാടാൻ. മാത്രമല്ല, തീവ്ര പ്രണയത്തിൽ തുടങ്ങി പ്രണയനഷ്ടത്തിൽ എത്തിച്ചേരുന്ന പാട്ടാണ്. പലതവണ മാറി മാറി ഈണമിട്ട ശേഷമാണ് എനിക്ക് തൃപ്തിയായത്. ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ അധ്വാനം വെറുതെ ആയില്ലല്ലോ എന്ന് തോന്നാറുണ്ട്, MG ഓർക്കുന്നു. ട്യൂൺ തയ്യാറായ ശേഷമാണ് ONV വിളിച്ചത്. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയില്ലല്ലോ. വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒട്ടും പ്രസാദാത്മകമല്ല കവിയുടെ മുഖം. പക്ഷേ പാട്ട് പാടി കേൾപ്പിച്ചപ്പോൾ മുഖത്തെ കാർമേഘം നീങ്ങി, പകരം സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവിടെ. തരള കപോലങ്ങൾക്ക് പോറലേൽക്കാതെ തൻ്റെ കവിതയെ സംഗീത സാന്ദ്രമാക്കിയതിലുള്ള സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചിരിയിൽ. പാട്ടെഴുതിയ ONV ഈണമിട്ട MG രാധാകൃഷ്ണനും ചിത്രീകരിച്ച സംവിധായകൻ ഹരികുമാറുമൊക്കെ ഇന്ന് ഓർവ. എങ്കിലും ഒരു തലം മാത്രം വിടർന്ന ആ ചെമ്പനീർപ്പൂവിൻ്റെ സൗരഭ്യം ഇന്നും പഴയതുപോലെ. നമുക്ക് ആസ്വദിക്കാം. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീന്റെ മുന്നിൽ നിന്നു.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി എന്ന് തുടങ്ങുന്ന പൊന്മുടി പുഴയോരം എന്ന ചിത്രത്തിലെ ആ പാട്ട് പിറന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അഴകപ്പൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തെളിയുക മറ്റൊരു മുഖമാണ്, ഇശൈ ജ്ഞാനി ഇളയരാജയുടെ പുഞ്ചിരിക്കുന്ന മുഖം. 2 ദശകം മുമ്പത്തെ കഥ. സംഗീത സർവഭൗമനായ ഇളയരാജയെ കാണാൻ പ്രസാദ് സ്റ്റുഡിയോയിൽ ചെന്നതാണ് അഴകപ്പൻ. കാണാൻ ചെല്ലുമ്പോൾ പുതിയ സിനിമയിലെ ഗാനസൃഷ്ടിയുടെ തിരക്കിലായിരുന്നു ഇളയരാജ. പാട്ടുകൾ എഴുതേണ്ട ഗിരീഷ് പുത്തഞ്ചേരി എത്തിയിട്ടില്ല. കാലത്ത് തുടങ്ങിയ കാത്തിരിപ്പ് നീണ്ടുപോകുന്നതിൻ്റെ ചെറിയൊരു അസ്വാസ്ഥ്യം രാജാസാറിൻ്റെ മുഖത്തുണ്ട്. അതിനിടയ്ക്കും ഹാർമോണിയത്തിൽ ഈണങ്ങൾ മാറി മാറി വരുന്നു. കേൾവിക്കാരനായി മുറിയുടെ ഒരു കോണിൽ അഴകപ്പൻ ഇരുന്നു. ട്യൂണിടുന്ന മുറിയിൽ ഒപ്പമിരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു എന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അവിശ്വസനീയമായി തോന്നിയ അനുഭവം, അഴകപ്പൻ്റെ ഓർമ്മ. 4 ഈണങ്ങൾ ഹാർമോണിയത്തിൽ വായിച്ച ശേഷം രാജസാർ ചോദിക്കുന്നു, ഇതിൽ ഏത് ട്യൂണാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത്? അപ്രതീക്ഷിതമായ ചോദ്യത്തിനു മുൻപിൽ പകച്ചുപോയെന്ന് അഴകപ്പൻ. ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കുമെന്നല്ലാതെ സംഗീതത്തെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാനുള്ള അർഹതയൊന്നുമില്ലല്ലോ നമുക്ക്. കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2 വായിച്ച ട്യൂണാണെന്ന് പറഞ്ഞപ്പോൾ രാജസാറിന് ആശയക്കുഴപ്പം. അതേത് ട്യൂൺ? ഓർമ്മയിൽ നിന്നു ഒന്ന് മൂളാമോ എന്നായി അദ്ദേഹം. സകല ദൈവങ്ങളെയും ധ്യാനിച്ച് എൻ്റെ മനസ്സിൽ വന്ന ഈണം ഞാനൊന്ന് മൂളി. അത്രയും മതിയായിരുന്നു രാജസാറിന് അതോർത്തെടുക്കാൻ. ഇന്നോർക്കുമ്പോൾ എല്ലാം സ്വപ്നം പോലെ. ഏറെ വൈകി. 12 മണിയോടെ ഗിരീഷ് പുത്തഞ്ചേരി സ്ഥലത്തെത്തുന്നു. പശ്ചാത്താപ വിവശനായാണ് വരവ്. രാജസാറുടെ മുഖത്തും ഭാവഭേദമൊന്നുമില്ല. അത്രയും നല്ല മൂഡിലല്ല അദ്ദേഹം എന്നും വ്യക്തം. ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിലായിരുന്നു ഞാൻ അഴകപ്പൻ്റെ വാക്കുകൾ. സമയനിഷ്ഠയുടെ കാര്യത്തിൽ ട്യൂൺ തയ്യാറായ ശേഷമാണ് ONV വിളിച്ചത്. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയില്ലല്ലോ. വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒട്ടും പ്രസാദാത്മകമല്ല കവിയുടെ മുഖം. പക്ഷേ പാട്ട് പാടിക്കേൾപ്പിച്ചപ്പോൾ മുഖത്തെ കാർമേഘം നീങ്ങി. പകരം സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തരള കപോലങ്ങൾക്ക് പോറലേൽക്കാതെ തൻ്റെ കവിതയെ സംഗീതസാന്ദ്രമാക്കിയതിലുള്ള സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചിരിയിൽ. നമുക്ക് ആസ്വദിക്കാം. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി.

നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷം 1992. സംഗീതത്തിനും നൃത്തത്തിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിബി മലയിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിൻ്റെ പേര് കമലദളം. തിരക്കഥ ലോഹിതദാസ്. കൈതപ്രം രവീന്ദ്രൻ മാസ്റ്റർ ഒന്നിക്കുന്ന അത്യുഗ്രൻ പാട്ടുകളുടെ റെക്കോർഡിംഗ് നടക്കുന്നു. ചെന്നൈയിലെ സ്റ്റുഡിയോവിൽ യേശുദാസ് പാടേണ്ട സോളോ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് രാവിലെയും ദാസേട്ടനും ചിത്രചേച്ചിയും പാടേണ്ട സോങ് ഉച്ചയ്ക്കുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് തന്നെയാണ് യേശുദാസിന് വേണ്ടി ട്രാക്ക് പാടുന്നത്. പക്ഷേ ഉച്ചയായിട്ടും രാവിലെ മുതൽ നടന്ന സോങ്ങിൻ്റെ ട്രാക്ക് റെക്കോർഡിംഗ് തീർന്നിട്ടില്ല. രവീന്ദ്രൻ മാഷ് ഒരുപാട് ടേക്കുകൾ എടുത്ത് ക്ഷീണിച്ചു. തൊണ്ടയിൽ നിന്നൊന്നും വരുന്നില്ല. അവസാനം അവശനായി കസേരയിൽ ഇരിപ്പായി. ഉച്ചയ്ക്ക് ശേഷം പാടാനെത്തിയ KS ചിത്ര രവീന്ദ്രൻ മാഷിൻ്റെ അവസ്ഥ കാണുന്നു. അങ്ങ് വിശ്രമിക്കുക, പകരം ഞാൻ പാടാമെന്ന് പറഞ്ഞ് ചിത്ര ട്രാക്ക് പാടുന്നു. അതൊരതിശയമാണ്. കാരണം ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു ഗായികയോ ഒരു സിനിമയിലെങ്കിലും പാടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റൊരു ഗായകനോ ഗായികയ്ക്കോ വേണ്ടി ട്രാക്ക് പാടില്ല. അന്ന് തെന്നിന്ത്യ മുഴുവൻ തിരക്കുള്ള ഗായികയാണ് ചിത്ര. ചിത്ര ട്രാക്ക് പാടാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. രവീന്ദ്രൻ മാഷ് ഔട്ട്ലൈൻ പറഞ്ഞുകൊടുത്തു. ചിത്ര പാടി ആ പാട്ട് ഏതാണെന്നറിയാമോ? സായന്തനം ചന്ദ്രികാ ലോലമായി എന്ന് തുടങ്ങുന്ന ഗാനം. ഗംഭീരമായി ചിത്ര യേശുദാസിന് വേണ്ടി ട്രാക്ക് പാടുന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞ് ചിത്രയുടെ ആലാപനം കേട്ടപ്പോൾ സംവിധായകൻ അത് ട്രാക്കായി മാത്രം കാണാൻ ഒരു മടി. കാരണം ചിത്ര അതിമനോഹരമായാണ് അത് പാടിയത്. സിബിമലയിൽ ആ ഗാനം സിനിമയിലെ പല ഭാഗങ്ങളിലും ഉൾപ്പെടുത്തി. നമുക്ക് കേൾക്കാം സായന്തനം ചന്ദ്രികാലോലമായി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരേ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയേ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുള്ളൂ. ആ പാട്ട് സിനിമയേക്കാളേറെ പ്രശസ്തി നേടി. പാട്ടെഴുതിയ കവിയെ അക്കാലത്താരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴും അദ്ദേഹത്തെ

അറിയുന്നവർ ചുരുക്കമാണ്. കവിയുടെ പേര് കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടി. മലപ്പുറം ജില്ലക്കാരൻ, ബിസിനസ്സുകാരൻ, നാടകരചയിതാവ്. എന്നാൽ ഇദ്ദേഹം എഴുതിയ ഗാനം ഒരു കാലത്ത് മലയാള സിനിമാ രംഗത്തെ പ്രശസ്തമായ ഗാനമാണ്. പാട്ട് ഏതാണെന്നറിയാമോ? ഇലകുഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന് തുടങ്ങുന്ന ഗാനം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. വർഷം 1987. സംവിധായകൻ മോഹൻ രൂപ്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. കൗമാരക്കാരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ വേദനയും വേർപാടുമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ട് വേണം. സംവിധായകൻ മോഹൻ രൂപ് ഈണങ്ങളുടെ സംവിധായകൻ മോഹൻ സിതാരയെ വിളിക്കുന്നു. പഠിക്കുന്ന കാലത്ത് നന്നായി കവിതയും നാടകവും ഒക്കെ എഴുതുന്ന കൂട്ടുകാരൻ ഒരു കുഞ്ഞു മൊയ്തീൻകുട്ടിയെ മോഹൻ സിതാരയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരനെ വിളിക്കാൻ യാതൊരു നമ്പരോ അഡ്രസ്സോ കയ്യിലില്ല. അന്നൊന്നും മൊബൈൽ ഫോൺ പ്രചാരത്തിലില്ലാത്ത കാലമാണ്. അപ്പോഴാണ് ഒരു റംസാൻ കാലത്ത് ദൂരദർശന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ മോഹൻ സിതാരയ്ക്ക് അവസരം കിട്ടുന്നത്. അതിശയമെന്ന് പറയട്ടെ, ദൂരദർശനിൽ ചെന്ന മോഹൻ സിതാര കണ്ടത് ആ ഡോക്യുമെൻ്ററിക്ക് ഗാനരചന നിർവഹിക്കുന്ന താൻ തേടി നടന്ന കുഞ്ഞു മൊയ്തീൻകുട്ടിയെയാണ്. പിന്നെ പിറന്നത് സംഗീത സംഗമം. മോഹൻ സിതാരയും കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടിയും ഒന്നിച്ച ആ ഗാനം സൂപ്പർ ഗാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി. ഒരു തലമുറയെ മുഴുവൻ വിരഹത്തിൻ്റെ വേദന ഉയർത്തിയ പാട്ട് യുവാക്കളുടെ ഇഷ്ടഗാനമായി മാറുകയും ചെയ്തു. നമുക്ക് കേൾക്കാം യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ.

0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM Hospital, Changankulangara. Contact 8547-025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
2: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: വസിയോ മൊക്ക.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ധീരനായ ചെന്നായയുടെ കഥ, അതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ചെന്നായ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. വെറുതെ നടക്കുകയല്ല, ഓർമ്മയുള്ള സിനിമാ പാട്ടുകളൊക്കെ മൂളുന്നുണ്ടായിരുന്നു. ചെന്നായയുടെ പാട്ട് കേട്ട് ഒരു വയാടി കിളി പറന്നു വന്ന് പറഞ്ഞു, ചെന്നായ ചേട്ടാ പാട്ട് നിർത്ത്, എനിക്ക് വിശന്നിട്ട് വയ്യ, വല്ലതും തിന്നാൻ താ. ചെന്നായ സഞ്ചിയിൽ നിന്ന് പഴുത്ത പേരക്ക ഒരെണ്ണം കിളിക്ക് കൊടുത്തു. വിശപ്പ് മാറിയപ്പോൾ വയാടി കിളി പറഞ്ഞു, ചെന്നായ ചേട്ടാ വടക്കോട്ട് പോകണ്ട, അവിടെ ഒരു വലിയ ഭൂതം താമസമുണ്ട്. ആകാശത്തോളം ഉയരം, കടലിന്റെ അത്ര വലിപ്പം, വായ തുറന്നാൽ വലിയ താഴ്വരയുടെ അത്രയും ഉണ്ടാകും. ചെന്നായക്ക് അപ്പോൾ തന്നെ ഭൂതത്തിനെ കണ്ടേ പറ്റൂ. അതിന് വലിയ മുള്ളുകളുള്ള മരം പിഴുതെടുത്ത് വടക്കോട്ട് പോയി നടന്ന് നടന്ന് ഒരു താഴ്വരയിലെത്തി. അവിടെ കുറെ എല്ലിൻ കഷണങ്ങൾ കണ്ടു. എല്ലും തോലുമായ ഒരു മനുഷ്യൻ ഇരുന്ന് കരയുന്നുമുണ്ടായിരുന്നു. ചെന്നായ അയാൾക്ക് അല്പം ഇറച്ചി കഷണം കൊടുത്തു. അയാൾ ചോദിച്ചു, എന്തിനാണ് ഇത്ര വലിയ മരം ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? ചെന്നായ പറഞ്ഞു, ഇതുണ്ടെങ്കിൽ ഭൂതം എന്നെ പിടികൂടുകയില്ല. അയാൾ പറഞ്ഞു, ചെന്നായ സുഹൃത്തെ, നമ്മളിപ്പോൾ ഭൂതത്തിന്റെ വയറ്റിലാണ്. ചെന്നായ ഒന്നു പതറി. പിന്നെ വന്ന വഴിയെ ഓടിയപ്പോൾ വഴി അടഞ്ഞു കിടക്കുന്നു. എങ്കിലിനി വേറെ എന്തിനെ എങ്കിലും തിന്നാൻ വാ പിളർക്കുമ്പോൾ പുറത്തേക്കോടാമെന്ന് ചെന്നായ നിശ്ചയിച്ചു. ആ വലിയ മരം ചാരി വച്ച് അതിലൂടെ അവർ രണ്ടാളും മുകളിലേക്ക് കയറി. അപ്പോൾ ഭൂതത്തിന്റെ ഹൃദയം മിടിക്കുന്നത് കണ്ടു. ഹൃദയമിടിപ്പ് കണ്ടിട്ടില്ലേ? ഹൃദയമിടിപ്പ് കേൾക്കാമല്ലോ. ആ ഹൃദയം മിടിക്കുന്നത് കണ്ടു. ചെന്നായ അത് കടിച്ചു വലിച്ചു മുറിച്ചു. അതായത് ഭൂതത്തിന്റെ ഹൃദയം കടിച്ചു വലിച്ചു മുറിച്ചു. ആ ഭൂതം പിടഞ്ഞു വീണു മരിച്ചു. ചെന്നായ ആ മനുഷ്യനോടൊപ്പം പുറത്തു കടന്നു. അങ്ങനെ ഒരു ഭൂതത്തിന് ആദ്യമായി കൊന്ന ചെന്നായയായി

0: കുറേ കാലം അങ്ങനെ വിലസി. ആരാ? ചെന്നായ അല്ലേ. ആദ്യമായി ഒരു ഭൂതത്തിനെ കൊന്ന ചെന്നായ എന്ന ഒരു പേരും കൂടി കിട്ടി ആ ചെന്നായിക്ക്. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഇംഗ്ലണ്ടിലാണ് ഇവിടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ, ആ

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുബേട, വെൽക്കം ബാക്ക്.
3: എല്ലാവർക്കും എന്റെ നമസ്കാരം.
2: അനുബേട, അപ്പോ ശ്രോതാക്കൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലെ ചില ടോപ്പിക്കുകളിൽ കുറച്ച് ഡൗട്ടുകൾ വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ലോഞ്ചിന്റെ കാര്യം വന്നിട്ടുണ്ട്, ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്, ചില ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് എന്തായാലും കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന 1+13S, നമ്മളെ ഇടയ്ക്ക് വെച്ചിട്ട് 1+ പലയിടത്തും നിർത്തി ഇന്ത്യ നിർത്താൻ പോകുന്നൊക്കെ ഒരു സംശയം നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് പക്ഷേ അവരുടെ പുതിയൊരു മോഡലുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. 1+13S 16GB RAM വേരിയന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്

0: ഇപ്പോ നിലവിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ പലതും ഇറങ്ങുന്നതിനകത്ത് ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്,
1: വിലയും
0: ഭയങ്കര കൂടുതലാണ്. അപ്പൊ വൺ പ്ലസ് 13S ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്?
1: ഇത് ഭയങ്കര അതിശയകരമായിട്ടുള്ള ഒരു മോഡലായിട്ടാണ് വൺ പ്ലസ് വന്നേക്കുന്നത്. കാരണം ഇത് ശരിക്കും ഒരു ടോപ്പ് ടയർ കോൺഫിഗറേഷൻ ആണ്, പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് 69,000 രൂപ. അതായത് ടോപ്പ് ടയർ കോൺഫിഗറേഷന്
0: വന്നിട്ട് 69,000 രൂപ
1: വരുന്നുള്ളൂ. 54,000 രൂപ 55,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും അത് 16GB 512GB വേരിയന്റിനാണ്.
0: അപ്പൊ
1: അത് അത്യാവശ്യം ഈ 13S പെർഫോമൻസ് ഫോൺ ആയിട്ട് തന്നെയാണ് പിന്നെ വൺ പ്ലസ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ് ഇത്. നല്ലൊരു പെർഫോമൻസ് ഫോൺ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതെടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി 2,000 rupees ഒക്കെ ക്യാഷ് ബാക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ EMI ഉണ്ട്, നോ കോസ്റ്റ് EMI ഒക്കെ ഉണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് 16GB 512GB ആണ്. 3 സ്റ്റോറേജ് കോൺഫിഗറേഷനിലാണ് ഇത് വരുന്നത്. 12GB 256GB 12GB 512GB 16GB 512GB.
0: അത്ഭുതമാണ് അല്ലേ?
1: അതെ അതെ,
0: ഈ സമയത്ത് കാരണം പല ഫോണുകളും 6GB വരെ റാം ഒക്കെ താഴ്ത്തി 128GB ലേക്ക് തിരിച്ചു വന്നു.
1: 4GB റാം ഉള്ള മോഡൽസും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് നല്ലൊരു ഒരു ബെസ്റ്റ് ബൈ ഓപ്ഷൻ ആണ്. പിന്നെ പ്രത്യേകിച്ച് വൺ പ്ലസ് നമുക്ക് ഈ ഒരുപാട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, പൂട്ടി പോകുന്നു, ക്ലോസ് ചെയ്യാൻ പോകുന്നു, സെയിൽസ് ഓൺലൈൻ മാത്രമാക്കുന്നു. ആ ഒരു സമയത്താണ് അവർ ഈ ഒരു മോഡലായിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് Snapdragon 888 ചിപ്സെറ്റ് ആണ്. അതിന്റെ അകത്ത് ഓൾറെഡി നെക്സ്റ്റ് AI കേപ്പബിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ള എഡിറ്റിങ്ങിനും വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും എല്ലാത്തിനും പറ്റുന്ന ഒരു ഫോണായിട്ടാണ് അവരിത് പുറത്തിറക്കുന്നത്. ഇതിന്റെ മാക്സിമം സ്റ്റോറേജ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 16GB LPDDR5 ആണ്. UFS 4 സ്റ്റോറേജ് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പ്രൈസിംഗില്. അപ്പം തീർച്ചയായിട്ടും ഒരു ഹൈ എൻഡ് സ്പെക്കിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ടത്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. അതിന്റെ മാക്സിമം റെസൊല്യൂഷൻ 1,216x2,640 pixels ആണ്. 6.32 inch ആണ് സ്ക്രീൻ സൈസ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരുന്ന LTPO പ്രോ XDR AMOLED ആണ്. 120Hz റിഫ്രഷ് റേറ്റും 1600 nits പീക്ക് ബ്രൈറ്റ്നസ്സും ആണ്. പിന്നെ ഈ നമ്മളുടെ പിന്നെ കണ്ണിന് ഉപയോഗപ്രദമായ കുറെ ഫീച്ചേഴ്സ് അവരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വൈറ്റ് ലൈറ്റ് ഇപ്പം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിനു ശേഷം പല ഫോണുകളും ഇപ്പൊ സാംസങ്, വൺ പ്ലസ്, ഓപ്പോ അവരൊക്കെ ഈ വൈറ്റ് ലൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 1,160Hz PWM ഡിമ്മിങ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്വാ ടച്ച് 2 എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ബട്ടറി സ്മൂത്ത് ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് ടച്ച് സ്ക്രീനിന്റെ ഒരു ടെക്നോളജി അവർ അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റ് കണ്ടീഷനിൽ പോലും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ നനഞ്ഞിട്ട് നമ്മൾ തൊട്ട്
0: കഴിഞ്ഞുകഴിഞ്ഞാൽ
1: വർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ് അക്വാ ടച്ച് 2 എന്ന് പറഞ്ഞ ടെക്നോളജി. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്യുവൽ 50MP കോൺഫിഗറേഷൻ ആണ്. ഒരു പ്രൈമറി 50MP വിത്ത് സോണി LYT 700 സെൻസർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. പിന്നെ ഒരു ടെലിഫോട്ടോ 50MP F2.0 വിത്ത് 2x ഒപ്റ്റിക്കൽ സൂം പ്ലസ് EIS.
0: അത് 2 MP ആണ്.
1: ബാക്കി അൾട്രാ വൈഡും ഇല്ല, മാക്രോ ലെൻസും ഇല്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 32MP സെൽഫി ക്യാമറയാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിക്കും പറഞ്ഞു ഒരു പ്രൊഫഷണൽ ഒരു ക്യാമറ ഫോണിന്റെ ഒരു ലെവലിലേക്കല്ല എങ്കിലും
0: കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഫോണുകൾ ഇറക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല
1: സ്പെക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 5,850mAh കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ്. 80W വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. നോ വയർലെസ് ചാർജിംഗ് ആണ് പറഞ്ഞേക്കുന്നത്, മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഫോൺ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ
0: പറ്റുള്ളൂ.
1: ഓൾറെഡി ലോഞ്ചായി സാധനങ്ങൾ, ഫോൺ ശരിക്കും ഷോപ്പിലെത്തി തുടങ്ങുന്നേ ഉള്ളൂ.
0: ഇപ്പൊ
1: കൈ കിട്ടിയതിന് ശേഷം നമുക്ക് വയർലെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കാരണം അതിനെ കുറിച്ചൊരു മെൻഷൻ അവർ പറഞ്ഞിട്ടില്ല.
0: ശരി ശരി, എനിക്കൊന്ന് ഇപ്പൊ അനുവേട്ടം പറഞ്ഞ സ്പെക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിലവിൽ ആൻഡ്രോയിഡ് മറ്റ് ബ്രാൻഡുകൾ ഇറക്കുന്നതിന് നേരെ വിപരീതമായിട്ടാണ്. മറ്റ് ബ്രാൻഡുകൾ ബാറ്ററി ചുമ്മാ കിടക്കുന്നുണ്ട്, 10,000, 11,000 mAh ബാറ്ററി ഇറക്കുമ്പോഴത്തേക്ക് ഇത് നോർമൽ 6,000 mAh ബാറ്ററി വരുന്നു. ബാക്കി സ്പെക്കുകളെല്ലാം നല്ല രീതിയിൽ
1: കേറ്റിട്ടുണ്ട്, നേരെ റിവേഴ്സ് ആയിട്ടാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 8.2mm തിക്നെസ് ആണ്, 185g വെയിറ്റും ആണ്. 6.32 inch ഡിസ്പ്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കളർ ഓപ്ഷൻസ് ഒരു ബ്ലാക്ക്

0: വെൽവെറ്റ്, ഗ്രീൻ സിൽക്ക്, പിങ്ക് സാറ്റൻ എന്ന് പറയുന്ന മൂന്ന് ടൈപ്പിലാണ് വരുന്നത്. പിന്നെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്, വൈഫൈ 7, ബ്ലൂടൂത്ത് 6 എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ GPSന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നാവിക് സപ്പോർട്ടും ഇതിന്റെ മാപ്പ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ NFC കേപ്പബിലിറ്റി ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എന്റെ കൂടെ ഉണ്ട്. ഇതൊരു ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇല്ലെന്നുള്ളത് നോക്കുകഴിഞ്ഞാൽ അഡ്വാൻസ് കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വേപ്പർ ചേമ്പറോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, IP റേറ്റിംഗ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മൾ ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോഡസ്റ്റ് ആണ്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ടെക് സാവി യൂസറിന് അത്യാവശ്യം നല്ല ഫോൺ, കാരണം 16GB റാമും പിന്നെ സ്നാപ്ഡ്രാഗൺ
1: 8
0: ഭയങ്കര കാര്യമാണ്. ഇത്രയാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ച്, 13S കുറിച്ചുള്ള ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത്.
1: വൺ പ്ലസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാല് വൺ പ്ലസ് പലരും നിർത്തി വരുന്നു. ഇന്ത്യയിൽ ഇവരിപ്പോ ഈ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞ് സഡൻലി കമ്പനി ഒരു ഷട്ട് ഡൗൺ അങ്ങനെ അനൗൺസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരില്ലേ?
0: ഇല്ല,
1: സർവീസിന്റെ കാര്യത്തിലൊക്കെയുള്ള ഡൗട്ട്.
0: അല്ല, സർവീസ് സെന്റർ എങ്ങനെയാലും ഇപ്പൊ വൺ പ്ലസ് സ്റ്റോപ്പ് ചെയ്ത് ഏത് ഫോൺ സ്റ്റോപ്പ് ചെയ്താലും അവർ സർവീസ് സെന്റർ എങ്ങനെ പോയാലും അടുത്തൊരു 4 കൊല്ലത്തേക്ക് ഫംഗ്ഷനിങ് ആയിരിക്കും. അപ്പൊ അത് എന്തായാലും, കാരണം പല കമ്പനീസ് ഇപ്പൊ മോട്ടറോള തന്നെ പൂട്ടിപ്പോയപ്പോഴും 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് അവർ സർവീസ് ഉണ്ടായിരുന്നു ആ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലിന്റെ എൻഡ് ഓഫ് ലൈഫ് വരെ അതിന്റെ സർവീസ് സെന്റേഴ്സ് ഓപ്പൺ ആയിരിക്കും.
1: അപ്പൊ
0: സർവീസ് സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പുതിയ മോഡൽസ് ഒന്നും നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ.
1: ശരി ശരി ശരി. അപ്പൊ എന്തായാലും അതാണ് വൺ പ്ലസ് 30, വൺ പ്ലസിന്റെ പുതിയ ഫോണായ 13S. ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും മികച്ച സ്പെക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
0: തീർച്ചയായിട്ടും
1: നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത ക്യാമറ വരുന്നുണ്ട്, മോശമില്ലാത്ത ബാറ്ററി, സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിൽ കിടിലൻ സ്പെക് ആണ്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതായത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല് ഷൗമി 18 Pro Max കുറച്ച് ലീക്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോ ഷൗമി 13 80 പ്രോ മാക്സ് വരാൻ പോവുകയാണ്. അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് അതിന്റെ ചെറിയ ചെറിയ ലീക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ കുറച്ച് ലീക്സും കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ഷൗമി 18 പ്രോ മാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷൗമി കുറച്ച് നാളായിട്ട് ഇന്ത്യയിൽ ഇത്തിരി മോശം പെർഫോമൻസ് ആണ്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ നോട്ട് സീരീസിനകത്തൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോൺ ഇറക്കിയുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ ഈ 18 പ്രോ മാക്സ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പുതിയ ലീക്സ് നമുക്ക് വരുന്നത്?
2: ഇപ്പൊ വന്നിരിക്കുന്ന ലീക്ക് അതിന്റെ ഗീക് ബെഞ്ച് സ്കോറിനെ കുറിച്ചാണ്, എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗീക് ബെഞ്ച് സ്കോറുകൾ നമ്മൾ അളക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലീക്കാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇപ്പൊ ശരിക്കും ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ് 18 പ്രോ മാക്സ്. അപ്പൊ എല്ലാവരും ഷൗമിയുടെ ഫാൻസ് എല്ലാം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണത്. അപ്പൊ അത് ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം ഓൾറെഡി എല്ലായിടത്തും പല സ്ഥലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിപെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ടാവും. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ Snapdragon 8 Lite Gen 6 Pro ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ആണ്. ഇതിന്റെ ഗീക് ബെഞ്ച് സെവൻ സ്കോർ വന്നിട്ട് 3381 സിംഗിൾ കോറിനും 10,920 മൾട്ടി കോർ പെർഫോമൻസിനും വന്നിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പഴയ അതിന്റെ ഷൗമിയുടെ നേരത്തെ 17 പ്രോ മാക്സോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അത് ഒറ്റ കാര്യത്തിലാണ്, സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. കാരണം സ്നാപ്ഡ്രാഗൺ ഇപ്പം ആപ്പിളിന്റെ 2 nanometer ഒക്കെ ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ A17 ചിപ്പ്, അപ്പൊ അതിന്റെ സോറി A18 ചിപ്പ്. അപ്പൊ അതുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗൺ ഇപ്പം ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. കാരണം പ്രത്യേകിച്ച് ഇവര് സ്നാപ്ഡ്രാഗൺ നേരത്തേക്ക് താഴോട്ട് പോയിരുന്ന സിംഗിൾ കോർ പെർഫോമൻസിലാണ്.
1: നല്ല
2: സ്കോർ വന്നിട്ടുണ്ട്. മാർജിനൽ സ്കോറിലാണ് ഐഫോണിന്റെ ചിപ്പുമായിട്ട് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ഘടകമാണ്. കാരണം ഈ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ് ഫാൻസിനും എല്ലാം പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി കോർ ആർക്കിടെക്ചർ ആണ്. അതായത് 3 3.7 GHz 74 GHz 3 കോറും 4.03 GHz 3 കോറും 5.01 GHz 2 കോറുമാണ് ഇതിൽ. അപ്പൊ ഇത് നമുക്ക് പെർഫോമൻസ് അനുസരിച്ചിട്ട് ഈ കോറുകളിൽ ചേഞ്ചസ് ഉണ്ടാവും. അത് തന്നെ വലിയൊരു ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് ഫീച്ചർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ചിപ്സെറ്റിന്റെ പിന്നെ പെർഫോമൻസിന്റെ അത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഗെയിംസുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീക് ബെഞ്ച് സ്കോറുകളും വ്യത്യാസമായിട്ട്
1: വന്നിട്ടുണ്ട്.
2: അപ്പൊ അതാണ് അതിന്റെ പെർഫോമൻസ് സൈഡ് നോക്കുമ്പോൾ. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ് മെമ്മറി നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 17 HyperOS 4 ആണ്. 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോമിയുടെ OS ആണ്. 16 GB RAM ആണ്, അത് മിനിമം ആണ് കേട്ടോ. മൾട്ടി ടയർ കോൺഫിഗറേഷൻസ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. പിന്നെ ഈ ഡിഫറൻഷ്യേറ്റർ എന്ന് പറയാനായിട്ട് എന്തത്ത് വരുന്നത് 17 Pro പോലെ ഉള്ളതുപോലെ തന്നെ റയർ ഡിസ്പ്ലേ ആണ്. പക്ഷെ റയർ ഡിസ്പ്ലേ അവർ കുറച്ചും കൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് വെർസറ്റൈൽ ബ്ലാക്ക് സ്ക്രീൻ ബാക്ക് സ്ക്രീൻ എന്നാണ് അവർ പറയുന്നത്. ഇന്ററാക്റ്റീവ് സെക്കൻഡറി റയർ പാനൽ 17 Pro ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു റയർ പാനൽ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള റയർ പാനൽ ഉണ്ട്. പിന്നെ അതിൽ ചെറിയ ആപ്സുകൾ, മിനി ആപ്സുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് 18 Pro സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതിൻ്റെ അത് 18 Pro അകത്തും ഇത് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ മാക്സിൽ മാത്രമല്ല 18 Pro വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മാറിയിട്ടില്ല 17 Pro മാക്സുമായിട്ട് എന്തൊക്കെ മാറിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസസ് മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. 6.9 inch തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയുടെ കേസിലും ലൈക്കാ ട്യൂൺഡ് ട്രിപ്പിൾ സെറ്റപ്പ് തന്നെ ആയിരിക്കും. ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യുന്നത് 100 watts വയർഡും 50 watts വയർലെസ്സും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 17 Pro മാക്സ്
1: ബാറ്ററിയുടെ കാര്യത്തിലേക്ക്.
2: 7500 mAh ബാറ്ററി ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. പിന്നെ ഒരു ടെക് സാവി യൂസറിന് ശരിക്കും ഒരു നല്ല ഫോൺ ആയിട്ടുണ്ട്. പക്ഷെ പ്രൈസിംഗ് വന്നിട്ട് എനിക്ക് എങ്ങനെയായാലും 1.5 lakh രൂപ അല്ലെങ്കിൽ 1.75 lakh രൂപ വരെയൊക്കെ വില വരാൻ ചാൻസസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ ഷൗമിയാണ്, ഷൗമിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ഓൾറെഡി.
1: 1.5 lakh എന്ന് പറയുമ്പോഴത്തേക്ക് ഐഫോണിന്റെ അടുത്ത് തന്നെ പോകുന്നുണ്ട്.
2: അതെ. പിന്നെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഫീച്ചേഴ്സ് അഡീഷണൽ ഉണ്ടാകുന്നുണ്ട്. ഈ റിയർ പാനൽ തന്നെ വലിയൊരു വ്യത്യാസം.
1: എക്സ്ട്രാ സ്ക്രീനും കൂടെ കിട്ടുവാണ്.
2: അതെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ 17 Pro 18 Pro Max കുറിച്ച് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്.
1: അപ്പൊ ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ലോഞ്ചിനെ പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ.
2: ചൈനയിൽ ഈ മാസമാണ് ലോഞ്ച്, ഒരുപക്ഷെ ഇന്ത്യയിൽ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും.
1: അതെ,
2: 17 Pro Max അതേപോലെ തന്നെ ആയിരുന്നു. അവര് ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനകത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ന്യൂസ്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രകടമായിട്ട് നമുക്ക് ആ ഗീക് ബെഞ്ച് സ്കോർ ആണ്. സ്നാപ് ഡ്രാഗണെ ബേസ് ചെയ്തുകൊണ്ടുള്ള, സ്നാപ് ഡ്രാഗണിന്റെ പുതിയ ചിപ്സറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീക് ബെഞ്ച് സ്കോർ തന്നെയാണ് അത്.
1: സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടോപ്പ് നോച്ച് നിൽക്കുന്ന സ്പെക് ആണ്. ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്. റാം ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് 16 GB വേരിയന്റ് മാത്രമേ കാണുള്ളൂ അല്ലേ?
2: മിക്കവാറും മിക്കവാറും.
1: ഓക്കെ, ശരി ശരി. അപ്പൊ അത്രയാണ് നമുക്ക് 18 Pro Max പറ്റി. അതുപോലെ തന്നെ വേണ്ട ക്യാമറയുടെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
2: കിട്ടിയിട്ടില്ല. അടുത്ത ലീക്കിലൊക്കെ ഉടനെ ഉണ്ടാകുന്നു.
1: ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള
2: പിക്ചർ. ഓക്കെ,
1: അപ്പൊ എന്തായാലും അത്രയാണ് നമുക്ക് ഷൗമി 18 Pro Max പറ്റി റീസെന്റ്ലി കിട്ടിയിരിക്കുന്ന ലീക്സ്. ഇനി നമുക്ക് ക്യാമറയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. അതപ്പോ ഈ പറയുന്ന പോലെ നമുക്ക് ചൈനയിൽ ഇപ്പോ ഈ മന്ത് റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ
2: പറ്റും.
1: ഓക്കെ, ഇപ്പൊ ഒരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ പല രീതിയിൽ ആ ഫോണിനെ കമ്പയർ ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ള. എസ്പെഷ്യലി ഐഫോൺ പോലെ ഫോണുകളൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും എന്റെ ചാർജിങ് സ്പീഡ്, എത്ര നേരം ചാർജ് ബാക്കപ്പ് നിൽക്കുന്നു. അപ്പൊ ഐഫോൺ 18 Pro Max ചാർജിങ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോ കിട്ടുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4 FM.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐഫോൺ ഒക്കെ എല്ലാ വർഷവും ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പല രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 18 Pro Max ചാർജിംഗ് ടെസ്റ്റും അതിന്റെ റിസൾട്ടും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോ 18 Pro, Pro യും Pro Max ഇറക്കിയപ്പോഴത്തേക്ക് മീൻസ് നമ്മൾ അറിയുന്നുണ്ടായിരുന്നു അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡാപ്റ്റർ ഇറക്കുന്നുണ്ട്, ആ അഡാപ്റ്ററിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് ഫോൺ ചാർജ് ആവുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ചാർജിംഗ് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്?
2: തീർച്ചയായിട്ടും ഇത് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിരിക്കുന്നതിനേക്കാൾ സ്പീഡ് കൂടുതലാണ് നമ്മളാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ റിയൽ വേൾഡില് ശരിക്കും മാർക്കറ്റിംഗ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്ലെയിംസിനേക്കാൾ സ്പീഡ് കൂടുതലാണ്.
1: ഓക്കെ,
2: അതായത് ഇൻഡിപെൻഡന്റ് ടെസ്റ്റിംഗിന്റെ അകത്ത് 55 മിനിറ്റ്സ് കൊണ്ട് 100% 0 to 100% 55 മിനിറ്റ് കൊണ്ട് ഇത് ആപ്പിൾ 18 Pro Max ചാർജ് ആയി. ഐഫോൺ 18 Pro Max ആപ്പിൾ പക്ഷെ പറയുന്നത് 60 to 70 മിനിറ്റ്സ് ആണ് ബേസ് ലൈൻ.
1: അപ്പൊ
2: അതിനേക്കാൾ ഫാസ്റ്റർ ആണ്.
1: ഓക്കെ,
2: പിന്നെ പീക്ക് പവർ സസ്റ്റെയിൻഡ് ചാർജിംഗ് എന്ന് പറയുന്നത് പീക്ക് പവർ 52 watts ആണ് പീക്ക് പവർ. അത് പക്ഷെ 12 മിനിറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി ആണ്, അത് ആപ്പിൾ ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ആ പീക്ക് ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് താഴോട്ട് വരും, പിന്നെയും കയറും താഴോട്ട് വരും, അങ്ങനെയാണ്. അപ്പൊ ആ ബാറ്ററിയുടെ ലൈഫ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാറ്ററിയുടെ ലോഞ്ചിവിറ്റി, അതായത് ബേസിക്കലി ആ ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പിന്നെ 55 മിനിറ്റ്സ് പ്രോമാക്സിന്റെ അകത്ത് 17 Pro Max നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ 81 മിനിറ്റ് ആയിരുന്നു. അതായത് ഏകദേശം ഒരു 32% ഫാസ്റ്റർ ആണ് 18 Pro Max. പിന്നെ ഇത് ശരിക്കും ലാർജ് കപ്പാസിറ്റി ഉള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് ആർക്കിടെക്ചറിന്റെ അകത്ത് വന്ന വ്യത്യാസങ്ങളാണ് ഇത് മാറ്റാനുള്ള കാരണം. ഈ 50%, അതായത് 50% ചാർജിങ് അത് മൈൽ സ്റ്റോൺ ശരിക്കും 20 മിനിറ്റ് 15 മിനിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 18 Pro Max 50% ചാർജ് ആവും. അതാകുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ലോഡ് പവർ ഡെലിവറി ഒപ്റ്റിമൈസേഷൻ ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഉള്ളത് പിന്നെ ചാർജർ ഡിപെൻഡൻസിയുടെ കാര്യം. അത് ഈ പിന്നെ എല്ലാ ബെനിഫിറ്റ്സും അത് കിട്ടണമെങ്കിൽ 60 വാട്ട്സിന്റെ അഡാപ്റ്റേഴ്സ് തന്നെ
1: 60 വാട്ട്സ്
2: അവരുടെ തന്നെ AVS കോമ്പാറ്റബിൾ ചാർജേഴ്സ് തന്നെ വേണം. പക്ഷെ ഇതൊന്നും ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രൈസ് എന്ന് വന്നിട്ട് 40 വാട്ട്സിന്റെ 4,490 രൂപയാണ്, 35 വാട്ട്സിന്റെ 5,800 രൂപ, പിന്നെ അത് USB-C ആണ്. ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വേണമെങ്കിൽ ഈ 4.5K നമ്മൾ ഷെൽ ഔട്ട് ചെയ്തേ പറ്റും.
1: 60 വാട്ട്സിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്താലല്ലേ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ചാർജ്.
2: അതെ, 60 വാട്ട്സിന്റെ പക്ഷേ ഇപ്പൊ ഇന്ത്യയിൽ വന്നു തുടങ്ങിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, ഉടനെ വരുത്തേ ഉള്ളൂ. പിന്നെ ഈ ബാറ്ററി ഡീഗ്രഡേഷൻ സ്ട്രാറ്റജി ആപ്പിളിന്റെ ഒരു ഇതാ മാർഗരേഖയുണ്ട്. അപ്പൊ ഈ ലാർജർ ബാറ്ററീസ് ഇപ്പൊ ഇതിന്റെ അകത്തൊക്കെ വരുന്ന പോലെ ലാർജർ ബാറ്ററീസ് 5,391 mAh 5,561 mAh ഒക്കെ ഫാസ്റ്റ് ചാർജിങ്, പിന്നെ ശരിക്കും ഫാസ്റ്റ് ചാർജിങ് ഉള്ള ബാറ്ററി ആകുമ്പോഴത്തേക്ക് അതിന്റെ വേറെ പെട്ടെന്ന് കൂടും.
1: അപ്പൊ
2: അതിന് വേണ്ടിയിട്ട് ആപ്പിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രി, അതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽസ്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെർമൽ ഡിസിപ്പിയേഷൻ, അതായത് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ, അത് ഈ വേപ്പർ ചേമ്പർ അങ്ങനത്തെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി
1: കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാര്യം ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ
2: അപ്പൊ അതുകൊണ്ട് ബാറ്ററിക്കകത്ത് ഒരുപാട് നേരം ഹീറ്റ് താങ്ങി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട്

0: അപ്പം ഈ 18 Pro Max ചാർജിങ്ങിനെ കുറിച്ച് ഇപ്പൊ ചാർജിങ്ങിന്റെ കമ്പാരിസൺ ആണ് ഇപ്പൊ വന്നേക്കുന്നത്. പെർഫോമൻസിന്റെ കമ്പാരിസൺ ഒക്കെ ഇനി വഴിയെ വരാൻ
1: തുടരെ വരത്തേ ഉള്ളൂ.
0: അതെ അതെ.
1: അപ്പോൾ ഈ 60 വാട്ട്സിന്റെ ചാർജിംഗ് അഡാപ്റ്റർ എപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
0: ഈ മാസം തന്നെ വരും. അതെ, ബാക്കിയെല്ലാം കാരണം അവരുടെ ഓൾറെഡി ഷിപ്മെന്റ് ഇത് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഷിപ്മെന്റ് എല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്, എല്ലാ സ്റ്റോക്കും എല്ലാം
1: പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഒരു ബെറ്റർ ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. ബാറ്ററി
0: കിട്ടുന്നുണ്ട്,
1: ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോ 0 to 100 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും 0 വരെ ഫോൺ വെക്കാൻ ചാൻസ് ഇല്ല. ഒരു 20% ഒക്കെ നമ്മൾ ചാർജ് ചെയ്യും. അപ്പൊ എനിക്ക് ഒരു 40 to 45 മിനിറ്റ്സിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഫുൾ ചാർജ് ആവാനുള്ള ചാൻസ്
0: തീർച്ചയായിട്ടും. നമുക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയി കഴിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫോൺ
1: ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പുതിയ ഐഫോൺ 18 Pro സീരീസിന്റെ അല്ലെങ്കിൽ 18 Pro Max ചാർജിംഗ് സ്പീഡും കാര്യങ്ങൾ, ബാറ്ററി ബാക്കപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ പറയുന്ന രീതിയിൽ അവരുടെ അഡാപ്റ്റേഴ്സ് തന്നെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആ ഒരു കാര്യം മനസ്സിലുണ്ടാവണം. അപ്പോ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന, ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ ഒരു കാര്യം. അപ്പൊ അത് റീസെന്റ് കുറച്ച് നാളായിട്ട് അതിന്റെ സംസാരങ്ങളും റൂമേഴ്സും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഫൈനലി ഈ ഒക്ടോബറിൽ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ പേ നമ്മൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ തണ്ട ബേച്ചിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അനുവേടാ, അപ്പൊ ആപ്പിൾ പേ ഒരുപാട് നാളായിട്ട് ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു റീസെന്റ് കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഈ ഒക്ടോബറില് ആപ്പിൾ പേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആപ്പിൾ പേയെ പറ്റി ശ്രോതാക്കൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതാണ്, കാര്യം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പിൾ കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ പേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് യു പി ആയിട്ട് തന്നെ നോർമലി യു പി ഐ പോലെ തന്നെ വർക്ക് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്? കാരണം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത് ആപ്പിൾ പേ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്?
2: ശരിക്കും 12 വർഷങ്ങൾക്ക് ശേഷമാണ് ആപ്പിൾ പേ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ലോഞ്ച് ആണ്. അപ്പൊ അത്രയും മാത്രം ഡിലേ ഇവിടെ
1: ഉണ്ടായിട്ടുണ്ട്.
2: എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിൻടെക് സെക്ടർ പുറത്തുള്ള രാജ്യങ്ങളെ പോലെ അല്ല, നമുക്കൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് പിന്നെ ഫാക്ടേഴ്സ് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആപ്പിൾ പേക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ പിന്നെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ ആ സമയത്ത് അവർക്ക് ഇന്ത്യയിലെ ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒന്ന് ഇതായി കോമ്പാറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറെ നെഗോസിയേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ശരിക്കും പിന്നെയും 4 മാസത്തോളം ഡിലേ ആയി. ഫെബ്രുവരിയിൽ ലോഞ്ച് ആയിട്ടിരുന്നതാണ്, അവിടെ നിന്നാണ് പിന്നെ ഒക്ടോബറിലേക്ക്
1: മാറ്റിയത്.
2: അപ്പൊ അത്രത്തോളം ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി അസിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഈ ഇത്രയും ഡിലേ വന്നത്. പക്ഷെ എന്നാലും ഈ മാസം ഒക്ടോബറിൽ ലോഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്.
1: അത് ആപ്പിൾ ഒഫീഷ്യലി
2: അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ്.
1: ഓക്കേ, ഞാൻ ഇന്ന് ഇടയ്ക്ക് പറയട്ടെ അനുവേട്ടാ, ഈ ആപ്പിൾ പേ അപ്പോ ഐഫോൺ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ?
2: തീർച്ചയായിട്ടും
1: അത്രേ
2: പറ്റുള്ളൂ. ആപ്പിൾ ഐ ഡി വേണം,
1: ആപ്പിൾ ഐ ഡി
2: ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ
1: പറ്റും, ഐഫോൺ ഉള്ളവർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
2: തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ അകത്ത് ഈ യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം.
1: അതെ,
2: ബ്ലൂംബർഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഓൾറെഡി യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് എന്നുള്ള. യു പി ഐ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ, ഫോൺ പേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ വഴി തന്നെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ
1: പറ്റും.
2: പക്ഷെ എങ്കിലും ഇതിൻ്റെ അകത്തൊരു പിന്നെ കവിയിട്ട് ഉള്ള, അതായത് നമുക്ക് ഒരു കോൺട്രഡിക്ടറി ന്യൂസ് വരുന്ന റോയിറ്റേഴ്സ് സജസ്റ്റ് ചെയ്തേക്കുന്ന യു പി ഐ ഇന്റഗ്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ യു പി ഐ ഇന്റഗ്രേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതെങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് അത് പേ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബാങ്കിങ് പാർട്ണർ ആപ്പിൾ പേ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആപ്പിൾ പേ, നമുക്ക് ആപ്പിൾ പേ സ്വീകരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്തോ നമുക്ക് ചെയ്യാൻ പറ്റും.
1: ഓക്കേ, ആപ്പിൾ പേ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്ക് വ്യക്തമായില്ല.
2: അതായത് നമ്മളിപ്പം ഒരു പിന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ റിസീവറും ബയറും രണ്ടുപേർക്കും ആപ്പിൾ പേ ഉണ്ടാകണം.
1: ഓ, അത് ശരി. അത്രയും റെസ്ട്രിക്റ്റഡ് ആണ്.

0: നമുക്ക് ഐഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അതെ,
0: നമ്മൾ ആർക്കാണോ പേ ചെയ്ത അയാൾക്കും ആപ്പിൾ പേ ഉണ്ടെങ്കിലും പറ്റും.
1: അതെ, അതായത് ഒരു ഇപ്പം ഇനിഷ്യലി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഒരു ബാങ്കിങ് പിന്നെ ഏത് ബാങ്കിങ് പാർട്ണറാണോ അവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ആ ബാങ്കിങ് പാർട്ണറിന്റെ തന്നെ ഡിവൈസസ് ഉണ്ടാകും വേണം സൈറ്റിൽ. അതായത് ഇപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ, കാർഡ് റീഡർ അല്ലേ, അത് ആ ബാങ്കിന്റെ തന്നെ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് തന്നെ.
0: അതായത് ഇപ്പൊ നമ്മൾ HDFC ബാങ്ക് ആണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന അവർക്കും സെയിം ഇത്
1: HDFC തന്നെ ഉണ്ടാകണം. പക്ഷേ ഇപ്പൊ ഒട്ടുമിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ എല്ലാ കടകളിലും മൾട്ടിപ്പിൾ ബാങ്കിങ് പാർട്ട്നേഴ്സിന്റെ കാർഡ് റീഡേഴ്സ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ ആപ്പിൾ പേ എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ്റെ അകത്ത്. നമ്മൾ GPay എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റേതിനകത്ത് എനേബിൾ ചെയ്യണമെന്നേ ഉള്ളൂ.
0: ശരി ശരി, ഓക്കെ.
1: അപ്പൊ ഇതാണ് വ്യത്യാസം. പിന്നെ ബാങ്കിങ് പാർട്ട്നേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആക്സിസ് ബാങ്ക് ആണ് ആദ്യത്തെ അവരുടെ കൺഫേംഡ് ലോഞ്ച് പാർട്ട്ണർ. HDFC MICC ബാങ്കുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുകയാണ്, പുറകെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു ഫേസ്ഡ് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും. ആപ്പിള് സാധാരണഗതിയിൽ അങ്ങനെ എടുത്തുചാടി ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാറില്ല. ഇപ്പൊ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും, ഓരോരോ ഫേസസ് ആയിട്ടായിരിക്കും അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഓതന്റിക്കേഷൻ നമുക്ക് ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി ഓതന്റിക്കേഷൻ, ബാക്കി ആപ്പ് സ്വിച്ചിങ് നമ്മളിപ്പോ GPay അകത്തും ഫോൺ പേയും നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് ഐ ഡിയുടെ ഒക്കെ ഇഷ്യൂസ് ആണ്. അപ്പൊ അത് ഇതിന്റെ അകത്ത് മാറി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു വിഷയം എത്തില്ല. പിന്നെ UXന്റെ അഡ്വാൻറ്റേജ്, അതായത് യൂസർ എക്സ്പീരിയൻസിന്റെ അഡ്വാൻറ്റേജ് ഈ UPI വഴിയുള്ള ട്രാൻസാക്ഷൻ്റെ അത് ലഭിക്കുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ. പിന്നെ ഈ ഡിലേ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBIയുടെ റൂൾസ് അവർക്ക് ഒറ്റയടിക്ക് മറികടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അത് RBIയും ആപ്പിളുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പം ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കുന്നത്. കാരണം RBIയുടെ റൂൾസ് എല്ലാം അവർ അംഗീകരിച്ചുകൊണ്ടാണ് ആപ്പിൾ പേ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫിൻസെക്ടർ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്, ഗ്ലോബലി ഉള്ള പോലല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസത്തിലാണ് ഇത്രയും ഡിലേ വരാൻ കാരണം. പിന്നെ ശരിക്കും ആപ്പിളിന്റെ എൻട്രി ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ ആണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിൾ പേയുടെ എൻട്രി. കാരണം ഗൂഗിൾ പേയും ഫോൺ പേയും മാത്രം റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ.
0: അപ്പൊ
1: അവിടേക്ക് ആപ്പിൾ പേയും കൂടെ വരുമ്പോൾ ആപ്പിൾ പേ 900 മില്യൺ യൂസേഴ്സിന്റെ ഇത് വരും ആപ്പിൾ പേ എനേബിൾ ചെയ്ത്. ഇപ്പൊ നമുക്ക് ഫോണില്ലെങ്കിൽ കൂടി ആപ്പിൾ ID ഉണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
0: അങ്ങനെ
1: ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഒരു മാക് യൂസർ ആണ്, എനിക്ക് ഐഫോൺ ഇല്ല, എനിക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം ആപ്പിൾ ID ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ
0: പറ്റും.
1: അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആപ്പിൾ പേ നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്യാം. അപ്പം എന്തായാലും ഈ മാസം ലോഞ്ച് ചെയ്യാനായിട്ട് കത്തിരിക്കുകയാണ്. വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് എന്തായാലും കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും, ബഗ്സ് കുറെ കാര്യങ്ങൾ ഉണ്ടാവും.
0: അപ്പൊ
1: അതൊക്കെ വഴിയെ കൊണ്ട് നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന്റെ വിശ്വാസം.
0: അപ്പൊ ഒക്ടോബറിൽ റിലീസ് ചെയ്യും അല്ലെ ലോഞ്ച് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയുന്നത്
1: ആയിട്ടില്ല. മിക്കവാറും ഈ ഒക്ടോബർ അവസാനം മുമ്പേ ഉണ്ടാവും, തീരുന്നതിന് മുമ്പേ ഉണ്ടാവും.
0: ശരി ശരി, ഓക്കെ. എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ശ്രോതാക്കളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസും എത്തിച്ചു
1: കൊടുക്കേണ്ടതായിട്ടുണ്ടാവും.
0: അതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ബഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്താലും പെട്ടെന്ന് എടുത്തു പിടിച്ചു എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണ്ട
1: ചെയ്യണ്ട നോക്കി ഒന്ന് അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടി, ഇപ്പൊ നിലവിൽ ആക്സിസ് ബാങ്കുമായിട്ട് മാത്രമേ പാർട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് HDFC അല്ലെങ്കിൽ SBI ICICI അങ്ങനെ അക്കൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ പേ യൂസ് ചെയ്യാൻ പറ്റില്ല.
1: ആപ്പിൾ പേ യൂസ് ചെയ്യാൻ
0: പറ്റില്ല,
1: ആക്സിസ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ.
0: അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരുമായിട്ട് പാർട്ണർ ചെയ്തിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടണം.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ശരി ശരി,
1: അതിപ്പോ ഉടനെ എന്തായാലും ഉണ്ടാകും. മൾട്ടിപ്പിൾ ബാങ്കിംഗ് പാർട്ണേഴ്സ് ഇല്ലാതെ ഒരു
0: പ്രത്യേക ആപ്പിൾ പേക്കൊക്കെ ഉറപ്പായിട്ടും അവരത് കൊണ്ടുവരും.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായാലും അതാണ് ആപ്പിൾ പേ. ആക്ച്വലി ഒരു നല്ല ന്യൂസ് തന്നെയാണ് ഇന്ത്യയിലേക്ക് ആപ്പിൾ പേ വരിക എന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഫെർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് തുടർന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം റിവ്യൂസ് ഒക്കെ കിട്ടിയതിന് ശേഷം ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കുന്നതായിരിക്കും. അടുത്ത കിട്ടുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, സ്പാം കോൾസും ഓട്ടോമാറ്റഡ് കോൾസും ഇപ്പൊ വലിയ ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
1: പലർക്കും
0: നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോലും മറ്റു നമ്പേഴ്സിൽ ഉറപ്പായിട്ടും കോൾ വരും. അപ്പൊ അതിനെയൊക്കെ ഒന്നും കൂടെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ ഈ ഓട്ടോമേറ്റഡ് കോൾസ് അല്ലെ സ്പാം കോൾസിൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മൾ എത്ര ഒഴിവാക്കിയാലും ബ്ലോക്ക് ആക്കിയാലും അവർ ബ്ലോക്ക് ആക്കുന്ന നമ്പർ കളഞ്ഞിട്ട് ഇപ്പോൾ പുതിയ നമ്പറിൽ നമുക്ക് കോൾ വരും. അപ്പോൾ കോള് മാത്രമല്ല മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ മീൻസ് ഭയങ്കരമായിട്ട് ശല്യപ്പെട്ട് അനോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാനുമായിട്ട് ട്രൈ പുതിയ കുറച്ച് റൂൾസ് കൊണ്ടുവന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അനുഭവപ്പെട്ട കാര്യങ്ങൾ?
2: ഇപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയിൽ വളരെ ഒരു നോയ്സൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 8P, അതായത് ഓട്ടോമേറ്റഡ് 2% കോൾസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും ഈ എപ്പിഡമിക്ക് പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലും ലോൺ കോൾസ് ഇങ്ങനത്തെ ഒരുപാട് കോൾസുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ട്രൈക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ കംപ്ലയിൻസിൻ്റെ ബിൽഡപ്പിൻ്റെ ബേസിസിലാണ് അവരിത് റോൾ ഔട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോഡുകളായിട്ടുള്ള ലോൺ ആപ്പുകൾ, പിന്നെ ഈ ഇൻഷുറൻസുകൾ, ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന A2P കോൾസിനെയാണ് ഇവർ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നെറ്റ്വർക്കുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് ട്രൈക്ക് ആ ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ട്രൈ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറായേക്കുന്നത്.
1: ഓക്കെ.
2: പിന്നെ എക്സെംഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ജെനുവിനായിട്ട് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ കെയർ ഇപ്പം നെറ്റ്വർക്കിൻ്റെ തന്നെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഏതെങ്കിലും കമ്പനികളുടെ കസ്റ്റമർ കെയറിലേക്ക് വരും, അവരും A2P കോൾസ് വിളിക്കും. പക്ഷെ അതൊക്കെ ജെനുവിൻ ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അതിനെ എക്സെംപ്റ്റ് ചെയ്യുകയും വേണം. അപ്പം അതിനുള്ള പ്രൊവിഷനും കൂടെ ട്രൈ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
1: ഇതെങ്ങനെ
2: വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു

0: ഞാൻ ശരിക്കും AI പവേഡ് സ്പാം ഡിറ്റക്ഷൻ ആണ് ഇതിപ്പം മാൻഡേറ്ററി ആക്കിയേക്കുന്നത്. ട്രൈ എല്ലാ നെറ്റ്വർക്കിനും കൊടുത്തേക്കുന്നത് അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ML മോഡൽസ്, അതായത് ലേണിംഗ് മോഡൽസ്, ഈ കോൾ ലേണിംഗ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൈ സ്പാം ലൈക്ലിഹുഡ് കണ്ടുപിടിക്കണം.
1: ഓക്കെ,
0: അപ്പം ഇത് ഒരു വരുന്ന കോള് സ്പാം ആണോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ള പിന്നെ മെക്കാനിസം അവരുടെ AI മോഡൽസിന് ഉണ്ടാകണം.
1: ഓക്കെ,
0: അതിന് ബേസ് ചെയ്തുകൊണ്ട് വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്നുള്ള ട്രൈ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഈ പിന്നെ പ്രെഡിക്റ്റീവ് സ്കോറിങ്ങും, അല്ലെങ്കിൽ നമ്മളിപ്പം ഇപ്പം നോർമലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൾ വരുന്ന കോള് ഇപ്പം നമ്മൾ പല ആപ്ലിക്കേഷൻസ് വഴി ട്രൂ കോളർ ഉണ്ടാകത്തൊക്കെ നമ്മൾ സ്പാം ആയിട്ട് മാർക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റാബേസ് നെറ്റ്വർക്കുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഈ നെറ്റ്വർക്കുകൾ അത് സ്പാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ പ്രെഡിക്റ്റീവ് തിയറി എന്നാണ് പറയുന്നത്. കാരണം അതിന് ഇതിൻ്റെ സ്പാം ആകാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി സ്പാം കോൾസ് ആയിട്ട് മാർക്ക് ചെയ്യുക ചെയ്യാം.
1: പക്ഷെ
0: അതിന് പകരം ഈ പിന്നെ AI യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 97% ആക്യുറസി ഈ ഒരു കോള് സ്പാം ആണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നെറ്റ്വർക്കുകൾക്കും സാധിക്കും, ട്രൈക്കും സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഉപയോക്താക്കളെ നമുക്ക് ഈ സ്പാം കോൾസിൻ്റെ എപ്പിഡമിക്കിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ന്യൂസ്. പിന്നെ ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് നെറ്റ്വർക്കുകൾ തമ്മിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത്.
1: ഓക്കെ,
0: ഇപ്പോൾ എയർടെല്ലിൽ നിന്ന് വോഡഫോണിലേക്കും വോഡഫോൺ BSNL അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട്
1: നടക്കുന്നുണ്ട്.
0: കാശ് അടിച്ച് മാറ്റുക, ലോൺ ആപ്പ് വഴി കാശ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ്സ്റ്റർ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നമ്പേഴ്സ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ക്രോസ് പ്രൊവൈഡർ ഇൻ്റലിജൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 നമ്പര് അല്ലെങ്കിൽ 5 കൂടുതൽ നമ്പര് ഒരു സെയിം പിന്നെ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അതായത് ഒരാള് തന്നെ, ഇപ്പൊ ഞാനൊരു ഫ്രോഡാന്ന് വിചാരിക്കും, അപ്പൊ ഞാൻ തന്നെ 5 ഡിഫറെന്റ് നമ്പറിൽ നിന്ന് ഒരു യൂസറിനെ വിളിക്കുകയാണ് അല്ലെങ്കിൽ പലരെ വിളിക്കുകയാണ്.
1: അപ്പൊ
0: ഈ അതിന്റെ ടാർഗറ്റ്, അതായത് ട്രൈ അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ ഈ 5 നമ്പറും എന്നിലേക്ക് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ, എന്റെ സോഴ്സ് ഈ 5 നമ്പേഴ്സിന്റെ സോഴ്സ് എന്നിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ എന്റെ KYC അല്ലെങ്കിൽ KYC അവർക്ക് ആവശ്യപ്പെടാം. എന്നിട്ട് എന്റെ കംപ്ലീറ്റ് ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് എന്നെ അവർക്ക് ലോക്ക് ചെയ്യാം, എനിക്ക് പെനാൽറ്റി അടിക്കാം.
1: അപ്പോൾ ഈ 5 നമ്പറിൽ നിന്നും മനുവേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ സെയിം ആൾ തന്നെ വിളിക്കുന്ന എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും?
0: അത് ഈ AI ചെയ്യാൻ പറ്റും. കാരണം നെറ്റ്വർക്ക് ലൊക്കേഷൻ, നമ്മളുടെ പിന്നെ KYC, നമ്മൾ കൊടുക്കുന്ന ഈ സിം എടുക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് കൊടുത്തല്ലേ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ആണെങ്കിൽ 5 ഡിഫറെന്റ് ID പ്രൂഫ് കൊടുത്താൽ പോലും പല സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പിടിക്കപ്പെടും.
1: ശരി ശരി ശരി,
0: മനസ്സിലായില്ല. അപ്പം അത് അവർക്ക് ഫ്ലാഗ് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ,
0: അങ്ങനെയൊക്കെയുള്ള കുറെ ടെക്നോളജീസ് അവരിപ്പം ട്രൈ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കുകളോട്. പിന്നെ ഈ A2P കോൾസ് ഇപ്പോൾ ലീഗലി ഡിഫൈൻഡ് ആയിട്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് A2P കോൾസ് ഒരുപാട് പേര്, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, പിന്നെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുകൂടെ പക്ഷേ ഈ പിന്നെ റോബോ കോൾസ് ഈ ആവശ്യമില്ലാത്ത ഫ്രോഡ് പരിപാടിക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് AI സെപ്പറേറ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഉണ്ട്.
1: ശരി,
0: അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷേ എൻഡ് യൂസറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നേക്കുന്നൊരു കോള് ഫ്രോഡാണെന്നുള്ള കാര്യം എൻഡ് യൂസറിന് അറിയാൻ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിന്റെ ബേസിലും നമുക്ക് AI വർക്ക് ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ,
0: അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പിന്നെ പെർമനന്റ് ടെർമിനേഷൻ ചാർജസ് ഉണ്ട് A2P. അതായത് ഒരു മിനിറ്റിന് ഏകദേശം 1500 രൂപ അവർക്ക് ചാർജ് ചെയ്യാൻ, ഒരു മിനിറ്റ് ഒരു കോള് ചെന്നിട്ട് അത് സ്പാം ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിച്ച ആരാണോ ആ സോഴ്സിന് 1500 രൂപ പെർ മിനിറ്റ് അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും പെനാൽറ്റി ആയിട്ട്. എത്ര മിനിറ്റ്? അത് പുതിയ റൂളാണ്.
1: ഓക്കെ ഓക്കെ,
0: അപ്പൊ അതൊക്കെ റെഗുലേറ്ററി അതോറിറ്റി അവർ കൊണ്ടുവന്നിട്ട് ട്രൈ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ കോൾ മാനേജ്മെന്റ് ആപ്സിന് പിന്നെ ഫേസ് യൂസേജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് തേർഡ് പാർട്ടി ഇപ്പൊ ട്രൂ കോളറിനൊക്കെ പിന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ, അതായത് ലേബൽ കോൾസ് ഫ്രം പിന്നെ ഈ റെഗുലേറ്റഡ് നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് വരുന്ന കോളുകളെ ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി കൊടുത്തിട്ടുണ്ട്.
1: ബ്ലാങ്കറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാന്ന്
0: വെച്ചാൽ കസ്റ്റമറിന് ആ കോള് ചെല്ലരുത്, കോൾ ബ്ലോക്ക് എന്നും പറഞ്ഞിട്ട് തന്നെ കാണിക്കും. അത് ട്രൂ കോളറിനുള്ള
1: ഫോണിൽ റിംഗ് ചെയ്യില്ല.
0: അതെ അതെ അതെ.
1: ഓക്കെ,
0: അപ്പൊ അതാകുമ്പോഴത്തേക്ക് ലെജിറ്റിമേറ്റ് ബിസിനസ്സുകൾക്ക് കോള് ചെല്ലുകയും ചെയ്യും.
1: മനസ്സിലായി,
0: മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ അതിപ്പം ട്രൈ അതിന് അവർക്ക് തേർഡ് പാർട്ടി ആപ്സിന് ആ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്കണക്ട് ത്രെട്ട് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമുക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡർ, അതായത് ഒരു ഒരു ഫ്രോഡ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ അഞ്ചിൽ കൂടുതൽ നമ്പർ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാനും ആ നെറ്റ്വർക്ക് മീൻസ് അയാളെ വിളിക്കുന്ന സോഴ്സ് ഏതാണോ ആ സോഴ്സിനെ കണ്ടുപിടിച്ച് അവരെ ലീഗലി കൊണ്ടുവരാനും അവർക്കുള്ള സർവീസ് പിന്നെ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നെറ്റ്വർക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ട്രൈ വഴി തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന പുതിയ റൂൾസിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ലീഗൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പർ വഴി ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് PDF ഫയലായിട്ട്.
1: അപ്പൊ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാവുകയാണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പല രാജ്യങ്ങളും നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴാണ് അത് വരുന്നത്. കാരണം ഇത് ഇപ്പം ഈ സ്പാം കോൾസുകളുടെ എണ്ണം ഓരോ ദിവസവും ദിനം പ്രതി ഭയങ്കരമായിട്ട് വർദ്ധിക്കുക. അപ്പൊ അതിന്റെ ബേസിസിലാണ് ട്രൈ, ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് വർഷമായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റാബേസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്
1: ഇപ്പൊ ഈ ഒരു
0: നടപടിയിലേക്ക് അവർ പോയത്.
1: അപ്പൊ ഇത് ഇതിന്റെ ലോഞ്ച് എങ്ങനെയാണ്? ലോഞ്ച് ചെയ്ത് കഴിഞ്ഞോ അതിന് ലോഞ്ച് ചെയ്യത്തേയുള്ളൂ?
0: അല്ലല്ല, ഓൾറെഡി ഫേസ് ബൈ ഫേസ് ആയിട്ട് അവർ ലോഞ്ച്
1: ചെയ്ത് കഴിഞ്ഞു.
0: ഇപ്പൊ തന്നെ നമുക്ക് എയർടെല്ലിന് എയർടെൽ നെറ്റ്വർക്കിലുള്ളവർക്ക് എല്ലാം സ്പാം കോൾസ് വരുമ്പോൾ ഓൾറെഡി സ്പാം എന്ന് പറഞ്ഞ്
1: എഴുതി കാണിക്കും. തീർച്ചയായിട്ടും
0: ചില ക്രിട്ടിക്കൽ കോൾസ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും, കോൾ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് തന്നെ കാണിക്കും.
1: ചിലത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട്, കോൾ വന്നു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യും, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എയർടെല്ലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അക്സെപ്റ്റ് ചെയ്യണോ
0: റിജക്ട് ചെയ്യണോ.
1: എനിക്ക് എന്തെങ്കിലും മിക്ക ഓർമ്മയില്ല സിങ്ക് ഇഷ്യൂ ആയിരിക്കും ആദ്യമേ വരേണ്ട സംഭവമാണ്.
0: അതെ അതെ, അതെന്തെങ്കിലും നെറ്റ്വർക്കിന്റെ സിങ്ക് ഇഷ്യൂ
1: ആയിരിക്കും. അപ്പൊ എന്തായാലും ട്രായുടെ ആ ഒരു പുതിയ ചട്ടങ്ങൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലതായിരിക്കും. നമുക്ക് സ്പാം കോൾസ് വരുന്ന പരമാവധി കുറഞ്ഞിരിക്കും.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ എഐയുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് വർക്ക്
0: ചെയ്യും.
1: ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നമുക്ക് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒന്നെങ്കിൽ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഈ രണ്ടാഴ്ച കൂടും തോറും വാട്സാപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് അതാണ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പൊ കുറച്ചാളായിട്ടൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കരുതാം. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്ദനം 90.4 FM.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുവേട്ട, അപ്പോ വാട്സാപ്പിൽ പുതിയ കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് തീംസ് സെറ്റ് ചെയ്യാം, അങ്ങനെ അതുമായിട്ട് വാൾപേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും. അത് ടെലഗ്രാമിന്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചർ പോലെ തന്നെയാണ്. നമുക്കിപ്പോ അഞ്ച് ക്യൂറേറ്റഡ് തീംസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ഫീച്ചേർഡ് സെക്ഷനും. അപ്പൊ ഈ ഒരു സ്ട്രക്ചേർഡ് ഡിസൈനിലേക്ക് അവർ വാട്സാപ്പ് മാറുകയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ ഓൾറെഡി ഇപ്പൊ വാൾപേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ വാൾപേപ്പേഴ്സ് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്. അതായത് തീംസുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്.
1: ശരി.
2: അപ്പൊ നമുക്ക് ആ പിന്നെ ആവശ്യമുള്ളവർക്ക് വാൾപേപ്പർ വേണമെങ്കിൽ മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം.
1: തീമായിട്ട്
2: മാറ്റാം. ഇപ്പൊ ഇതിനകത്തുള്ള കാറ്റഗറീസ് അവർ പറഞ്ഞേക്കുന്ന നേച്ചർ ഉണ്ട്, ലൈവ് അനിമേറ്റഡ് ആയിട്ടുള്ള തീമുണ്ട്, മിനിമൽ ക്ലീൻ ആയിട്ടുള്ള തീമുണ്ട്, പിന്നെ ഡൂഡിൽ ടെക്സ്ചർ ടൈപ്പ്, പിന്നെ വൈബ്രന്റ് ആൻഡ് ഗ്രേഡിയന്റ് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബബിൾ കളർ സെലക്ട് ചെയ്യാം, ബബിൾസിന്റെ അതായത് വരുന്ന മെസ്സേജസിന്റെ കളർ സെലക്ട് ചെയ്യാം. പിന്നെ അത് അൽഗോരിതം ബേസ്ഡ് ആണ്, തീം വാൾപേപ്പറിന്റെ ബേസ് ചെയ്തിട്ടും ആ കളർ മാറും. അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോ മൂവിങ് അനിമേഷൻസ് ലൈവ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ബാറ്ററി എഫിഷ്യൻസി അത് കുറയ്ക്കത്തില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത്. പിന്നെ AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് നമ്മുടെ ഗാലറിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ട് AI ജനറേറ്റഡ് വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാം നമുക്ക്.
1: ശരി, ഓക്കെ.
2: നമ്മുടെ ഗാലറിക്കകത്ത് കിടക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ റോൾ ഔട്ട് സ്ട്രാറ്റജി അവർ പറയുന്നത് ഇത് ബീറ്റർ റോൾ ഔട്ട് 2.26.37.6 എന്ന് പറഞ്ഞ വേർഷൻ തൊട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ യൂസേഴ്സിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാൻ കഴിയുള്ളു. ആൻഡ്രോയിഡിന്റെ അകത്ത് ശരിക്കും iOS വന്നതിന് ശേഷം മാത്രമേ വരുള്ളൂ. അതൊരു 1 to 2 cycles അവർ എപ്പോഴും ലാഗ് ചെയ്യും. ആദ്യമേ iOS യൂസേഴ്സിനായിരിക്കും കിട്ടുന്നതാണ് ഈ ഈ ഒരു ഫീച്ചർ. പിന്നെ ഒരു ലിമിറ്റഡ് ബീറ്റ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ അവർ ചെയ്യുന്നുണ്ട്.
1: ശരി, ഓക്കെ.
2: പിന്നെ അത് സെർവർ ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പിന്നെ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബാഡ്ജ് സിസ്റ്റം, അനിമേറ്റഡ് വാൾപേപ്പേഴ്സിന്റെ അതൊരു ബാഡ്ജ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഓരോ യൂസറിനും ഡിസൈൻ എക്സ്പെക്ടേഷൻസ് എങ്ങനെ വേണമെന്നൊക്കെ ഉള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ട്. ആ ബാഡ്ജ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗാലറി ഈ പിന്നെ AI ജനറേഷൻ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗാലറിക്കകത്തുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പിന്നെ പ്രൈവസി ഇഷ്യൂസ് അവർ അതിൻ്റെ അകത്ത് കുറെ കാറ്റഗറി അവർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവസി ആരുടെ ആൾക്കാരെ
1: അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് ലീക്ക്
2: ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവസി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് തീം ബേസ് ചെയ്തുണ്ട്. ഇത് ഓൾറെഡി പക്ഷേ ടെലഗ്രാമിന്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു. സെയിം സെയിം സാധനങ്ങളല്ല,
1: അതായത് കുറച്ച് ബേസിക് ആയിട്ട് കോസ്മെറ്റിക് അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ടെക്നിക്കലി അങ്ങനെ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ചാറ്റിന്റെ ആ ഒരു വിൻഡോ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ
2: വേണ്ടിട്ടല്ലോ.
1: അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് വാട്സാപ്പിന്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു സംഭവം വെച്ചാൽ, റോയൽ എൻഫീൽഡ് അവരുടെ പുതിയ EV ബൈക്കുമായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. റോയൽ എൻഫീൽഡ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ടൂ വീലർ ബ്രാൻഡാണ്. അപ്പൊ അവർ അവരുടെ ഒരു പുതിയ EV മോഡലായിട്ട് വന്നിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിന്റെ ആണെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത്രയും ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ
2: ഉറപ്പായിട്ടും.
1: അപ്പൊ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്രം 90.4 FM. വിട്ടപ്പോ റോയൽ എൻഫീൽഡ് അവരുടെ ഒരു ഇ വി ബൈക്കുമായിട്ട് അത് ആദ്യത്തെ ബൈക്കാണോ അതോ ഇതിന്
2: മുന്നേ? അല്ല, നേരത്തെ 2024 ലോഞ്ച് ചെയ്തതാണ്. കളർ പുതിയതാണ്.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ ഫ്ലൈയിങ് ഫ്ലീ C6 അതാണ് മോഡലിന്റെ പേര് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എനിക്ക് കറക്റ്റ് ഇടാനെ പറ്റി ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്?
2: ഇവർ ഓൾറെഡി 2024-25 സമയത്ത് ഫ്ലൈയിങ് ഫ്ലീ C6 ലോഞ്ച് ചെയ്തതാണ്. പക്ഷെ ലിമിറ്റഡ് കളർ ആയിരുന്നു.
1: ശരി ശരി.
2: ഇപ്പം പക്ഷേ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷന് വേണ്ടി,
1: പക്ഷേ 2024 ആണെങ്കിലും അത്ര പോപ്പുലർ ആയില്ലേ?
2: ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ ശരിക്കും ഈ ഒരു ഇൻഫീൽഡ് അങ്ങനെ ഒരു മാർക്കറ്റ് പെനട്രേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇവര് മെട്രോസിലും കോസ്മോസിലും മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ മെട്രാസ്, ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരിത് കൂടുതൽ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഒരു പുതിയ കളറും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പാരഷൂട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കളറും കൂടെ. അപ്പൊ അത് ശരിക്കും ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷനിലാണ്. കാരണം ഇതിന്റെ പിന്നെ പെർഫോമൻസ് മോഡലിന് ബ്ലാക്ക് കളറും, പിന്നെ ഗ്രീൻ മോഡൽ അവരുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനവും. ഈ പാരഷൂട്ട് വൈറ്റ് ശരിക്കും അർബൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവർ ആ കളർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം ഈ വൈറ്റ് കളർ. അതായത് ശരിക്കും ഈ പാരഷൂട്ട് വൈറ്റ്, പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലൂ അക്സെന്റ്, പിന്നെ ഒരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ്. അതാണ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ ഡിസൈൻ ഫിലോസഫിയുടെ. ഈ ക്ലീൻ ലൈൻസ് ശരിക്കും ഈ മോഡേണിസവും വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക് കളർ എല്ലാം ഈ വി മോഡേണിസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ബ്ലൂ ഓട്ടോമാറ്റിക്കലി എന്തായാലും ക്ലീൻ എനർജി എന്നുള്ളൊരു ഫീലിൽ കൊണ്ടുവരുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാരഷൂട്ട് വൈറ്റ് ഒരു ജനറൽ അപ്പീൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇൻഫീൽഡിന്റെ വിശ്വാസം. ഇത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. നമുക്ക് ഇത് എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു 5-6 മാസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
1: എന്തായാലും കളേഴ്സിന്റെ കാര്യം ഓക്കെ, ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ
2: ബാക്കി ബാറ്ററിന്റെ കാര്യം. അതെ, ബാറ്ററിക്ക് ഇപ്പൊ ഇതിന് ഈ ഒരു മോഡലിന് ഒരു മാഗ്നീഷ്യം കേസിംഗ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് 3.9 kW ബാറ്ററിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു മാഗ്നീഷ്യം കേസിംഗ് ഉണ്ട്. ട്രഡീഷണലി അലൂമിനിയം വരുന്നത്, അതിന് ഓരോ മാഗ്നീഷ്യം കേസിംഗ് ആണ്. അപ്പൊ ദാറ്റ് മേക്സ് 33% ലൈറ്റർ ആക്കും മാഗ്നീഷ്യം കേസിംഗ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു തെർമൽ ഡിസിപ്പേഷൻ, അതായത് ഹീറ്റ് ഇറങ്ങിപ്പോവാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2.8 lakh rupees 2.8 lakhs ആണ്. പിന്നെ ചാർജിങ് എഫിഷ്യൻസി ശരിക്കും 20% to 80% വെറും 65 minutes മതി. അത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. DC ഫാസ്റ്റ് ചാർജിങ് ആണ് അത്. പിന്നെ ഈ അത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് സിനേറിയോയില് ഭയങ്കര മിഡ് റേഞ്ച് EVs അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കോമ്പറ്റീറ്റീവ് ഇതാണ്. പിന്നെ നോർമലി ഇതിന് 154 km ആണ് IDC റേഞ്ച് കവർ പറയുന്നത്. 90% ഇന്ത്യൻ അർബൻ കമ്മ്യൂട്ടേഴ്സ് ഇപ്പൊ ഡൽഹി, ഗുർഗാവൺ അല്ലെങ്കിൽ ചെന്നൈ സബർബനിലൊക്കെ പോകുമ്പോൾ 45-40 km നമുക്ക് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ തിരുവനന്തപുരം പോകണമെങ്കിൽ പോലും 72 km അല്ലെങ്കിൽ 80 km 100 km മാത്രമേ ആവുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും, തിരിച്ച് നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി അത്രയാണ്. പിന്നെ ഇതിന്റെ ബിസിനസ് മോഡൽ അവർ ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വില കുറച്ചും കൂടെ കുറയും. ഒരു 1.9 lakhs, അതായത് 2 lakhs അകത്ത് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ്
1: വരുവുള്ളൂ.
2: ബാറ്ററി പ്രൈസ് അതെ. അപ്പൊ അതാണ്, അതാകുമ്പോഴത്തേക്ക് ആ സൈക്കോളജിക്കൽ ബാരിയർ, EV അഡോപ്ഷന്റെ സൈക്കോളജി ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ്ഡ് മെട്രോ റോൾ ഔട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിൽ ഒരു ഫേസ്ഡ് ആയിട്ടാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് സെന്റേഴ്സ് അവര് പിന്നെ ഓരോ ഡീലർഷിപ്പിലും റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവർ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഒരു എഡ്യൂക്കേഷൻ ഫോർ സ്ട്രാറ്റജി അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞ മോഡൽ ആൾക്കാരിൽ എത്തിച്ചുകൊണ്ട് അവർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അതെ. പിന്നെ ടെക് ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഇതിന് ഒരു ലീൻ സെൻസിറ്റീവ് ABS അവർ കൊടുത്തേക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. ഈ 15.4 kW EVs ശരിക്കും റെയർ ആണ്. ഈ ടൈപ്പ് ഓഫ് ABS എന്ന് പറയുന്നത് അത് ശരിക്കും റിയൽ വേൾഡ് സേഫ്റ്റി ഫീച്ചർ, അർബൻ ട്രാഫിക്കിനെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് തന്നെയാണ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ലീൻ ABS എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു ABS ടെക്നോളജിയാണ്. പിന്നെ ഇതിന്റെ കൂടെ 4G+ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. 3.5-inch TFT ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. അത് ശരിക്കും ഒരു ഇൻഫോർടൈൻമെന്റ് മാത്രമല്ല, അതായത് OTA അപ്ഡേറ്റ്സ്, ഫ്ലീറ്റ് ടെലിമെട്രി, സബ്സ്ക്രിപ്ഷൻ സർവീസസ് എല്ലാം നമുക്ക് അതിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ കളർ റിഫ്രഷ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ പിന്നെ ഉണ്ടായിരുന്ന രണ്ട് കളറുകൾക്ക് വ്യത്യസ്തമായിട്ട് അവർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ടാക്കി അവർ കൊണ്ടുവന്നേ.
1: ശരി ശരി, ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കുന്ന കാര്യം, ഇപ്പൊ കേരളത്തിൽ ഈ ബൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണോ?
2: ആ, നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
1: ഓക്കെ, അല്ല റെഡിമെയ്ഡ് നമ്മൾ ഷോറൂമിൽ വണ്ടി വന്ന് തുടങ്ങി
2: വന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ മോഡൽസ് കണ്ടിട്ടുണ്ട്, ഫ്ലൈംഗ്ലി ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ റെഡി പറഞ്ഞ കണക്ക് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല.
1: നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടതായിട്ട്.
2: ഓട്ടോ കാർ പക്ഷേ റിവ്യൂ
1: കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ടെക് ബൈറ്റ്സിലെ ശ്രോതാക്കളിൽ എത്തിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്ത് പറയാം. നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
2: അനൂപ് സൈനിങ് ഓഫ്.
1: ബൈ ബൈ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You're listening to Radio Swandanam 90.4 FM. Stay tuned.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നമസ്കാരം, അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയാണ് ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷവും ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതിവരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തന്റെ നഷ്ട ബാല്യത്തെയും ഒക്കെ ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഈ ഒരു കൃതിയാണ് ശ്രോതാക്കളിലേക്ക് എത്തിയത്. ആർക്കോ വേണ്ടി വിരിയുന്ന കൊന്നപ്പൂക്കൾ എന്ന ഹെഡ്ലൈനോടുകൂടി രാധാലക്ഷ്മി ഇങ്ങനെ പറയുകയാണ്. ഒരുമിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പ്രഭാതത്തിൽ പത്മരാജൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാക്കു വളച്ചുള്ള വള്ളവനാടൻ ഭാഷ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. ഞവരയ്ക്കൽ വീട്ടിൽ പണ്ട് മുതലേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ഇപ്പോഴത്തെ രൂപമൊന്നും ആയിരുന്നില്ല വാരികയുടെ അന്നത്തെ ഒരു രൂപം. പഴയ കൗമുദി വാരികയെ പോലെ നീളത്തിലായിരുന്നു അവ ഇറക്കിയിരുന്നത്. പഴയ വാരികകൾ ഒരിക്കലും വിൽക്കുമായിരുന്നില്ല, എല്ലാം ചേർത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. മാതൃഭൂമിയുടെ ഓണം വിശേഷാൽ പ്രതികളിലും മറ്റും വന്നിരുന്ന കവർ പേജുകളുള്ള വള്ളുവനാടൻ സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ മനസ്സിലിങ്ങനെ കോറിയിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഓണം, വിഷു, തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആകാംക്ഷയോടെ വായിച്ചിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ആഘോഷങ്ങളുമായി വളരെയധികം വ്യത്യസ്തമായിരുന്നു അവയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആവാം കൊച്ചി, മലബാർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ അവിടുത്തെ ജീവിത രീതികളും അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചിരുന്നു എന്ന് എന്നോട് ഇടയ്ക്ക് പറയുമായിരുന്നു എന്ന് ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. ഞങ്ങൾ വിവാഹിതരായി ആദ്യത്തെ വിഷു വന്നത് ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. 81 April 14 വിഷുവിന് കണിവെക്കണം എന്നത് രണ്ടുപേർക്കും ഒരു വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഒരു ഓട്ടുരുളി വാങ്ങണം എന്ന എന്റെ ആവശ്യം സന്തോഷത്തോടെ അദ്ദേഹം സാധിച്ചു തന്നു. മുതുകുളത്തൊക്കെ തട്ടത്തിലാണത്രേ കണിവയ്ക്കുന്നതെന്നും പറഞ്ഞു. കണിവയ്ക്കാനുള്ള എന്റെ ഒരുക്കങ്ങൾ കൗതുകത്തോടെ അദ്ദേഹം നോക്കി നിന്നു. അപ്പോഴാണ് പടക്കവും പൂത്തിരിയും മത്താപ്പും ഒക്കെ വാങ്ങുന്നത്. വാങ്ങണമെന്ന ആവശ്യം ഞാൻ ഉന്നയിച്ചത്. ഈ നാട്ടിൽ വിഷുവിനൊന്നും പടക്കങ്ങൾ പതിവില്ല എന്നായി അദ്ദേഹം. ദീപാവലിക്കാണത്രേ പടക്കം പൊട്ടിക്കുന്നത്. കേട്ടപ്പോൾ നിരാശ തോന്നിയെങ്കിലും ഉള്ളതുകൊണ്ട് ഓണമാക്കാമെന്ന് ഞാനും ചിന്തിച്ചു. അന്ന് ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടം തരാൻ മറ്റാരും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. ബന്ധുക്കളായി ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന അനന്തരവൻ ശരത്ചന്ദ്രന് കൈനീട്ടം കൊടുത്ത് ഞങ്ങൾ കാരണവരും കാരണത്തെയൊക്കെയായി. അന്നു മുതൽ ഇന്നുവരെ ചന്ദ്രന് ഞങ്ങളുടെ കൈനീട്ടം മുടങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ വിഷുവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. കാരണം രാധാലക്ഷ്മി പാലക്കാട്ടുകാരിയായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടില് ഉള്ള വിഷു പോലെയുള്ള ആചാരങ്ങളൊന്നും തന്നെയല്ല വടക്കോട്ട് പാലക്കാട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ രീതികളൊക്കെയാണ്. അപ്പൊ ഈ കുട്ടിക്കാലത്തെ വിഷുക്കൈനീട്ടത്തിലും പടക്കത്തിലും ഒക്കെ ആയിരുന്നു ഞങ്ങൾ കുട്ടികളുടെയൊക്കെ ശ്രദ്ധ. അന്ന് പാലക്കാട് അങ്ങനെ ആയിരുന്നു എന്ന് രാധാലക്ഷ്മി ഓർക്കുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ കളത്തിൽ നിന്ന് കണിവെള്ളരിക്കയത്തും അട്ടത്തിൽ തൂക്കിയിട്ട ഉറികളിൽ മത്തങ്ങകൾക്കും കുമ്പളങ്ങകൾക്കും ഒക്കെ ഒപ്പം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരികളും സ്ഥാനം പിടിക്കും. വൈക്കോൽ കൊണ്ട് മൂടി തറയിൽ വിരിച്ച ചാക്കിൻപുറത്ത് നിരത്തിയിരിക്കുന്ന മാങ്ങ പഴുത്തോ എന്ന് ആരും അറിയാതൊക്കെയൊന്ന് ചെന്നു നോക്കുന്നത് എന്റെ സ്ഥിരം ജോലിയായിരുന്നു. നാലുകെട്ടിന്റെ വടക്കേ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന പടക്കുലകൾ, കിഴക്കേ തൊടിയിലെ കസ്തൂരിവെറ്റിലെയും പഴുത്തു നിൽക്കുന്ന പാക്കിൻ കുലകളും, വടക്കേ മുറ്റത്ത് കുലച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികൾ, അതൊക്കെ ഇങ്ങനെ എന്റെ ഓർമ്മയിൽ വരികയാണ്. മുത്തച്ഛനുമായി ചേർത്ത് കുറേയധികം ഓർമ്മകളാണ് രാധാലക്ഷ്മി പങ്കുവയ്ക്കുന്നത്. കുലച്ചു നിൽക്കുന്ന കയ്പവള്ളിയും പടർന്നു പന്തലിച്ച കണിക്കുന്നയും ഒക്കെ മനസ്സിന് ഏറെ കുളിരേകിയിരുന്നു. കുളക്കരയിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ചെറുനാരകം, കണിവയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ രാധാലക്ഷ്മി തന്റെ പ്രിയതമനായ പത്മരാജനോടൊപ്പമുള്ള വിഷുവും അവരുടെ കുട്ടിക്കാലത്തുള്ള പാലക്കാടൻ വിഷുവിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പത്മരാജൻ ജീവിച്ചിരുന്ന സമയം ഞങ്ങളുടെയും പ്രഭയുടെയും വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മതിലിനപ്പുറത്ത് പ്രഭയുടെ വീട്ടുമുറ്റത്ത് പൊന്നിറത്തിൽ മാദക ഗന്ധമുതിർക്കുന്ന പൂക്കൾ വിടർത്തുന്ന ഒരു ചെമ്പകമരമുണ്ട്. സായം സന്ധ്യകളിൽ വീട്ടിൽ കയറി വരുന്നവരെല്ലാം ആ ഗന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. പ്രഭയുടെ മുറ്റത്താണെങ്കിലും മരച്ചില്ലകളെല്ലാം തന്നെ ഞങ്ങളുടെ മുറ്റത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. എനിക്ക് ആ ചെമ്പകപ്പൂക്കൾ വളരെ ഇഷ്ടമാണ്. പക്ഷേ പത്മരാജന് പൊൻ ചെമ്പകപ്പൂക്കളേക്കാൾ ഇഷ്ടം വളരെ സോഫ്റ്റായ മണമുതിർക്കുന്ന വെളുത്ത ചെമ്പകപ്പൂക്കളോടായിരുന്നു. തൃശൂര് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ മാത്രമാണ് വെള്ള ചെമ്പകമരം ഞങ്ങൾ കണ്ടിരുന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു പുഷ്പോത്സവത്തിൽ ഞങ്ങൾ ആ ചെമ്പകപ്പൂക്കൾ കാണുകയുണ്ടായി. ചെമ്പകത്തെ വിൽക്കാനുണ്ടോ എന്നന്വേഷിച്ചപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു വരുമെന്നറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ചെമ്പകത്തെ വാങ്ങുന്ന കാര്യം വിജയനാണ് പത്മരാജൻ ഏൽപ്പിച്ചത്. രണ്ടു ദിവസത്തിനകം സ്കൂട്ടറിന്റെ പിറകിൽ വച്ചു കിട്ടിയ ചെമ്പകത്തൈയുമായി വിജയൻ വന്നു. പിന്നെ കുഴിയെടുത്തതും തൈ നട്ടതും ഒക്കെ കൊത്താറനും ശിഷ്യനും കൂടിയാണ്. ആ തൈ മൂന്നു വർഷം കഴിഞ്ഞിട്ടും പൂക്കാതിരുന്നതും പൂക്കാത്ത തൈ വെട്ടിക്കളയാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അടുത്തു ചെന്നപ്പോൾ മൃദുവായ ഗന്ധം പരത്തി ആ വെളുത്ത ചെമ്പകമുട്ട് ഇലകൾക്കിടയിൽ കൂമ്പി നിന്നതും അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടതുമായ കഥ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൽ ഞാൻ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ പത്മരാജൻ എന്നും രണ്ട് ചെമ്പക പൂക്കൾ കൊണ്ടുവച്ച് AC ഓൺ ചെയ്യുമ്പോൾ മുറി മുഴുവൻ ആ നറുമണം പരക്കുമായിരുന്നു. ഇപ്പോൾ ആ മരം പടർന്നു പന്തലിച്ച് ഒരുപാട് വലുതായി ചുറ്റുവട്ടാരം മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് പൂചുരിയും കാറ്റത്ത് മുറ്റം മുഴുവൻ പൂമഴ പെയ്യും. ഇടയ്ക്കാരോ എന്നോട് പറഞ്ഞു ചെമ്പകമരം വീട്ടുമുറ്റത്ത് വയ്ക്കുന്നത് നല്ലതല്ല എന്ന്. ചെമ്പകത്തിൽ യക്ഷികളും ഗന്ധർവന്മാരും ഒക്കെ കുടിയിരിക്കും അത്രേ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അകാലത്ത് പത്മരാജനെ മരണം പിടികൂടിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആ മരം എത്രയും പെട്ടെന്ന് വെട്ടിക്കളയുന്നതാണ് ബുദ്ധിയെന്ന് അവരൊക്കെ എന്നോട് ഉപദേശിച്ചു. കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. വീട്ടില് തണലും തണുപ്പും സുഗന്ധവും തരുന്നത് കൂടാതെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ആവശ്യത്തിന് ഓക്സിജനും തരുന്ന ആ മരം ഒരിക്കലും അദ്ദേഹത്തിന്റെ മരണകാരണമാവില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ആ മരത്തിലെ പൂക്കളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുൻപിലെ തളികയിൽ അർച്ചനാ പുഷ്പങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു. പലപ്പോഴും എന്റെ ആഗ്രഹത്തിനൊത്ത് ആ മരം പൂക്കൾ തരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അഭാവത്തിൽ ഞാൻ കുറച്ചുനാൾ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസരങ്ങൾ പൂക്കൾ കുറയുന്നുവോ എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും കാലത്ത് കുറച്ചു നേരം ആ ചെമ്പക പൂക്കൾ പറിക്കാനായി ഞാൻ പുരപ്പുറത്ത് കയറാറുണ്ട്. അയലത്തുകാർ ഇതൊക്കെ കണ്ട് എന്നോട് പറയും സൂക്ഷിക്കണേ ചേച്ചി, താഴെ വീഴരുത് എന്ന്. പത്മരാജൻ ആഗ്രഹിച്ച് കൂട്ടുകാരനോട് ഏർപ്പാട് ചെയ്ത് വാങ്ങിച്ച ആ ചെമ്പകമരം എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി വിജയൻ തളിയിലുള്ള വീട് വിറ്റ് തിരുവല്ലം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി മകൾ വാങ്ങിച്ച വീട്ടിലാണ് താമസം. മകന്റെ ബിസിനസ് പൊളിയുകയും കടക്കാരെ അഭിമുഖീകരിക്കാൻ വയ്യാതെ മകൻ എങ്ങോട്ടെന്നില്ലാതെ നാടുവിടുകയും ചെയ്തതോടെ വിജയന്റെ മനസ്സമാധാനം പൂർണ്ണമായി നശിച്ചു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്ന കൃതി ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം പ്രിയ പത്നിയായ രാധാലക്ഷ്മി അദ്ദേഹവുമൊത്തുള്ള ജീവിതത്തിന്റെ കുറേയേറെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പത്മരാജൻ എന്ന കുസൃതിക്കാരൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് രാധാലക്ഷ്മി ഓർക്കുന്നത്. ഒരിക്കൽ ഒരു മീറ്റിംഗിനിടയിൽ അന്ന് പ്രാസംഗികനായി കൂടെയുണ്ടായിരുന്ന ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ സാറ് പത്മരാജനെ CV രാമൻപിള്ളയുടെ കഥാപാത്രമായ ഉഗ്രഹര പഞ്ചാനനോട് ഉപമിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനൊരു ഇമേജാണ് പത്മരാജന് ഉണ്ടായിരുന്നത്. ഗൗരവക്കാരനും മിതഭാഷിയുമായ പത്മരാജനെ മാത്രമേ നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല തിരക്കഥകൾ വായിച്ചിട്ടാവാം സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ ഒരു വക്താവായിട്ട് പത്രക്കാരും അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അധികം പുറത്തറിയപ്പെടാത്ത മറ്റൊരു മുഖം കൂടി പത്മരാജനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിരൽ എണ്ണാവുന്ന സുഹൃത്തുക്കളുടെ മുൻപിൽ മാത്രം പുറത്തെടുക്കുന്ന ഒരു കുസൃതിക്കാരന്റെ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന ഒരധ്യാപകന് ജീരകവെള്ളം എന്ന വ്യാജേന മൂത്രം കുടിപ്പിക്കാൻ ഒരുങ്ങിയതും അനിയത്തി പത്മാവതിയുടെ പുത്തൻ പാവാട ഒരു സൂത്രം കാണിക്കാൻ എന്ന മട്ടിൽ ബ്ലേഡ് കൊണ്ട് പല കഷ്ണങ്ങളായി മുറിച്ചതും ഇതറിഞ്ഞ് അമ്മ അദ്ദേഹത്തെ മുറിക്കകത്തിട്ട് അടച്ചപ്പോൾ മുറിക്കകം മുഴുവൻ മലമൂത്ര വിസർജനം ചെയ്തു വെച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ബാല്യകാല വികൃതികളായിരുന്നെങ്കിൽ ആ കുസൃതിയുടെ നാമ്പുകൾ മരിക്കുന്നതുവരെയും രൂഢമൂലമായി തന്നെ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നു എന്ന സത്യം അധികം ആരും അറിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർക്കുന്നത്. ഈ അവസരത്തിൽ പഴയ കാര്യങ്ങൾ പലതും എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നു. 66-67 കാലമാണ് ഞങ്ങൾ കത്തുകളിലൂടെ പരസ്പരം അറിഞ്ഞിരുന്ന സമയം. ആകാശവാണിയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാതം. അക്കാലത്തെ മതപ്രചരണത്തിനായി ചില ക്രിസ്തീയ പാതിരിമാർ ആകാശവാണിയിൽ വരിക ഒരു പതിവായിരുന്നു. ഒരിക്കൽ ഈ ആവശ്യവുമായി ഒരു പാതിരി അവിടെ വന്നപ്പോൾ കൊണ്ടുവന്നൊരു നോട്ടീസ് ഡ്യൂട്ടി റൂമിലെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. നോട്ടീസ് വായിച്ച പത്മരാജന് ഒരു കുസൃതി തോന്നി. ഉടനെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഡ്യൂട്ടിക്ക് വരുന്ന അനൗൺസർമാർക്ക് കാണാനായി അദ്ദേഹം ഒരു നോട്ട് കുറിച്ചു വെച്ചു. ഈ നോട്ടീസിൽ കാണുന്ന വിവരങ്ങൾ പരിപാടികൾക്കിടയ്ക്കുള്ള

നല്ല ശബ്ദ മോഡുലേഷനോടുകൂടി നോട്ടീസ് വായിച്ചു തുടങ്ങി. നിങ്ങൾ അവനെ കാൽവരി മലയുടെ മുകളിലേക്ക് അടിച്ചു കയറ്റിയില്ലേ? തെറ്റുകൂടാതെ ഇങ്ങനെ ഒറ്റയടിക്കാൻ നോട്ടീസ് മുഴുവൻ അനൗൺസർ വായിച്ചു. അവൻ ആരാണ്? അവനല്ലോ യേശു എന്ന് വികാര ആവേശത്തോടെ പ്രേക്ഷകരോട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നിർത്തി. അത് മുഴുവൻ അന്ന് ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്തു. പരിഭ്രമിച്ച മുഖവുമായി സ്റ്റുഡിയോ വാതിൽ തള്ളി തുറന്ന് ഡ്യൂട്ടി ഓഫീസർ എത്തിയപ്പോഴാണ് താൻ നല്ലതുപോലെ ആ നോട്ടീസ് മുഴുവൻ വായിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയുമായി പേപ്പറിൽ നിന്നും അനൗൺസർ കണ്ണെടുക്കുന്നത്. വിവരമറിഞ്ഞപ്പോൾ അനൗൺസർ ആകെ പരിഭ്രമിച്ചു. സംഭവം വളരെ സീരിയസ് ആണെന്ന് ഡ്യൂട്ടി ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു. ഭാഗ്യത്തിന് നാല് അനൗൺസർമാരും ഡ്യൂട്ടി ഓഫീസറും അല്ലാതെ മറ്റാരും ഈ സംഭവം മനസ്സിലാക്കിയില്ല. ഏതായാലും ആ അനൗൺസറുടെയും ഡ്യൂട്ടി ഓഫീസറുടെയും ജോലി പോകാതെ ഇക്കാര്യം എങ്ങനെയാണ് ഒതുക്കിയതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ എന്നാണ് രാധാലക്ഷ്മി പറയുന്നത്. പിൽക്കാലത്തും അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കുസൃതികൾ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ മുന്നിൽ എന്നും തരളിതമാകുന്ന ഒരു പ്രത്യേക തരം വ്യക്തിത്വമായിരുന്നു പത്മരാജന്റേത്. അവിടെ കണക്കു പറച്ചിലുകൾക്കോ പരിഭവങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും അദ്ദേഹം കൊടുത്തിരുന്നില്ല. ജോലിയില്ലാതായതോടെ ക്രമേണ ജയനാരായണന്റെ കയ്യിലെ പൈസയും ഒക്കെ തീർന്ന് ജയനാരായണൻ എന്നാൽ കൂട്ടുകാരൻ. പത്മരാജന്റെ പോക്കറ്റും കാലിയായി. ഒരു ദിവസം കൂട്ടുകാരൻ പത്മരാജനോട് ചോദിച്ചു, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയൊന്ന് പണയം വയ്ക്കാൻ തരുമോ എന്ന്. അക്കാലത്ത് പത്മരാജൻ കഴുത്തിലിട്ടുകൊണ്ടിരുന്ന ഒരു മാലയുണ്ട്. ഇരുവശത്തും സ്വർണം പൊതിഞ്ഞ് കൊച്ചു രുദ്രാക്ഷം പോലത്തെ മുത്തുകൾ കൊരുത്ത ആ മാല കൂട്ടുകാരന്റെ നിർബന്ധം കൂടിയായപ്പോൾ അദ്ദേഹം ആ മാല പണയം വയ്ക്കാനായി കൊടുത്തു. സന്തുഷ്ടനായ കൂട്ടുകാരൻ താമസിയാതെ മാല പണയം വെച്ച് ഹുണ്ടിക്കാരന്റെ പക്കൽ നിന്നും പണവും വാങ്ങി ധനവാനായിട്ട് വീട്ടിൽ തിരിച്ചെത്തി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പണയം എടുത്ത ഹുണ്ടികക്കാരൻ ഓടിപ്പിടിച്ച് വരുന്നത് ഒരു കുസൃതി ചിരിയോടെ പത്മരാജൻ നോക്കി നിന്നു. എന്തെന്നാൽ രുദ്രാക്ഷത്തിന് ചുറ്റും പൊതിഞ്ഞു കെട്ടിയിരുന്നത് സ്വർണം പൂശിയ മുക്കായിരുന്നു എന്ന സത്യം പത്മരാജന് മാത്രം അറിയാമായിരുന്ന ഒരു സത്യമാണല്ലോ. അന്ന് ജയനാരായണൻ തല്ലുകൊള്ളാതെയും പോലീസിൽ പെടാതെയും ഒക്കെ രക്ഷപ്പെട്ടത് ആ ഒരു പത്മരാജന്റെ കുസൃതി ഇന്നും ഓർക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ രക്ഷപ്പെട്ടത് ആ സമയത്തുള്ള പത്മരാജന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നും രാധാലക്ഷ്മി പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ മുർക്കാറയിൽ വെച്ചും പത്മരാജൻ ഈ പഴയ കുസൃതി പുറത്തെടുത്തു. അന്ന് അദ്ദേഹത്തിന് കൂട്ടായി ക്യാമറാമാൻ വേണുവും സഹസംവിധായകൻ ജോഷി മാത്യു ഉണ്ടായിരുന്നു. മുർക്കാറയിൽ അവർ താമസിക്കുന്ന ഹോട്ടൽ പ്രേതവാസമുള്ള ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞ് നടികളായ ശ്രീവിദ്യയെയും ശോഭനയെയും ഒക്കെ ഭയപ്പെടുത്തിയതും അർദ്ധരാത്രിയിൽ പ്രേതവേഷം കെട്ടിയ വേണുവിനെ അവർ താമസിക്കുന്ന മുറിയുടെ മുമ്പിലോട്ട് അയച്ച് അടുത്തുള്ള തൂണിന്റെ പുറകിലോ മറ്റോ ഒളിച്ചു നിന്ന് അമർത്തിച്ചിരിപ്പിച്ചതും പ്രേതത്തെ കണ്ട് ഭയന്ന് ശോഭന ബോധം കെട്ട് വീണപ്പോൾ ആകെ അബദ്ധരായി മുറിയിലോട്ട് ഓടി വന്ന് വാതിലടച്ചിരുന്നതും പിറ്റേന്ന് കാലത്ത് ശോഭനയെ സത്യം മനസ്സിലാക്കിക്കാൻ പാടുപെട്ടതുമെല്ലാം അദ്ദേഹം തന്നെയാണല്ലോ എന്നോടും മക്കളോടും വന്നു പറഞ്ഞത്. അവസാനമായി ജനുവരി മാസത്തിലും അദ്ദേഹം എന്നോടൊരു കുസൃതി കാണിച്ചു എന്നും രാധാലക്ഷ്മി ഓർക്കുന്നു. ഗന്ധർവന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം പതിവിന് വിപരീതമായി ഒരുപാട് സെറ്റിലെ ഡ്രസ്സുകൾ കൊണ്ടുവന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡ്രസ്സുകൾ വയ്ക്കാൻ ഇവിടെയുള്ള അലമാരകൾ ഒന്നും പോരാ, ഉടനെ ഗോദ്രജിന്റെ പുതിയ അലമാര വാങ്ങിച്ചു കളയാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ചുമര് അലമാരകൾക്കൊന്നും ഒരടച്ചുറപ്പ് പോരാ എന്നൊരഭിപ്രായം ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതാണ്. ജനുവരി 7-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. പുതിയ ഒരു അലമാര ഞങ്ങൾ ഗോദ്രജിന്റെ ഷോറൂമിൽ നിന്നും തിരഞ്ഞെടുത്ത് പൈസയും കൊടുത്തു. അലമാര വീട്ടിലെത്തിക്കാനുള്ള ചുമതല അവരെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, അലമാര വന്നില്ല. ദിവസവും ഫോണിൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും, അവരെന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് കഴിവുകൾ പറയും. 4-5 ദിവസം കഴിഞ്ഞൊരു വൈകുന്നേരം ഞാൻ വനിതാ സമിതിയിലെ മീറ്റിംഗിന് പോയി. തിരിച്ചു വന്ന സമയം ഇന്നും അലമാര വന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടപ്പോൾ, അതെ ഇന്നും വന്നില്ല, പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇവന്മാർ എന്താ അവിടെ ചെയ്യുന്നതാവൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തു നിന്നിരുന്ന മകൾ മാധവിക്കുട്ടി ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. കാര്യം എന്തെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്റെ മുഖം കണ്ടിട്ട് അദ്ദേഹവും മാധവിനോട് എന്തെന്നാ മാഡം ചിരിക്കുന്നതെന്നായി. അവൾ ഉറക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഞങ്ങളുടെ മുറിയുടെ പടിഞ്ഞാറ് വശത്തെ ചുമരിലായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അലമാരി സുരക്ഷിതമായി അവിടെ ഇരിക്കുന്നു. അച്ഛനും മോളും കൂടെ ഉറക്കെ ഉറക്കെ ചിരിച്ചു. അമ്മ ചുറ്റിപ്പോയെന്ന് മാധു പറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ രണ്ടുപേരുമായി പുതിയ എല്ലാ ഉടുപ്പുകളും അലമാരയിലേക്ക് മാറ്റി. പിന്നീട് 4-5 ദിവസങ്ങളിലായി അബുദാബിയിൽ നിന്നും കൊണ്ടുവന്ന ഒരുതരം ട്രാൻസ്പെറന്റ് ആയ പ്ലാസ്റ്റിക് കവറുകൾ അടങ്ങിയ 2-3 ഫയലുകളിലായി വീടിന്റെയും തിരുവനന്തപുരത്തെയും മുതുകുളത്തെയും മറ്റും എല്ലാ വസ്തുക്കളുടെയും ആധാരമൊക്കെ ടാക്സ് അടച്ച പേപ്പറുകളും അടക്കം വീട്ടിലുള്ള എല്ലാ വിലപ്പെട്ട കടലാസുകളും ഞങ്ങൾ ആ ഫയലുകളിലാക്കി. 22-ാം തീയതി അദ്ദേഹം കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി തന്നെ ഏതു പേപ്പർ ആവശ്യപ്പെട്ടാലും തിരയാതെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന തരത്തിൽ അടുക്കിലും ചിട്ടയിലും ആക്കി വെച്ചിട്ടാണ് ആ കുസൃതിക്കാരൻ തിരുവനന്തപുരം വിട്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കാണാനൊക്കാതെ
ഇനിയും എങ്ങനെ

മുന്നോട്ടു പോകുമെന്ന് ഭയപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്ന എന്നെയും മക്കളെയും നോക്കി ഒരു കുസൃതി ചിരിയുമായി അദ്ദേഹം കയ്യെത്താവുന്ന ദൂരത്തെങ്ങാനും നിൽപ്പുണ്ടോ എന്നും പത്മരാജന്റെ സ്മരണിക എന്ന ഈ കൃതിയിൽ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മിയാണ് ഈ ഓർമ്മകളൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു കൃതിയിലൂടെ. രാധാലക്ഷ്മി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്, എന്നെ എപ്പോഴും അലട്ടുന്ന, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറച്ചധികം മുഖങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ചെറിയ നാൾ മുതൽ എൻ്റെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. വീട്ടിൽ തനിച്ചാകുന്ന അവസരങ്ങളിൽ എൻ്റെ നഷ്ടസ്വർഗത്തെ ഓർത്ത് മനസ്സ് വല്ലാതെ വേവലാതിപ്പെടാൻ തുടങ്ങുമ്പോൾ ഞാൻ മനഃപൂർവ്വം ആ പഴയ മുഖങ്ങളെ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് അവരുടെയൊക്കെ ജീവിതത്തിലൂടെ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിട്ട് എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സമൂഹം മന്ദബുദ്ധികളെന്നും ഭ്രാന്തന്മാരെന്നൊക്കെ വേർതിരിച്ച് സാധാരണ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്ന, വിധിയുടെ ക്രൂരതയിൽപ്പെട്ട് വലയുന്ന കുറച്ചാളുകൾ, അവരെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഇവരെ വല്ലാത്ത ഭയമായിരുന്നു. സാഹിത്യഭ്രാന്ത് കയറി തുടങ്ങിയ പ്രായത്തിൽ ഇവരെക്കുറിച്ചൊക്കെ എഴുതണം എന്ന് തോന്നിയിരുന്നെങ്കിലും എഴുതാൻ എനിക്ക് പേടിയായിരുന്നു. ഇന്നിപ്പോൾ ആ ഭയമൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന അവരിൽ ചിലരെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ കുറിക്കാമെന്ന് ആലോചിക്കുകയാണ്. നാട്ടിൽ ഒരു ഭ്രാന്തൻ ചെട്ടിയാരുണ്ടായിരുന്നു. പാലക്കാട് ചിറ്റൂരുള്ള ഇടങ്ങി ഇടവഴികളും പാടവരമ്പുകളിലുമൊക്കെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ പരിസരത്തും പലപ്പോഴും ചെട്ടിയാരെ ഞാൻ കാണാറുണ്ടായിരുന്നു. നിനച്ചിരിക്കാത്ത അവസരങ്ങൾ ചിലപ്പോൾ വീട്ടുമുറ്റത്ത് ചെട്ടിയാർ വന്നെത്തും. ചെട്ടിയാരെ കണ്ടാൽ നമുക്ക് നാലുകെട്ടിന്റെ ഇരുൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു അറയിൽ ഓടിച്ചെന്ന് ഞാനിങ്ങനെ ഒളിക്കാൻ എനിക്ക് തോന്നും. പിന്നീട് ഞാൻ അവിടെ നിന്നിളകണമെങ്കിൽ ചെറിയമ്മ വന്ന് എനിക്കിങ്ങനെ ധൈര്യം തന്ന് നല്ല വാക്കു പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടു പോകണം. ഭ്രാന്തനെ മാത്രമല്ല, മീനഭരണി അടുപ്പിച്ച് കാലിലും അരയിലും ചിലമ്പും മണിയും ഒക്കെ അണിഞ്ഞ് ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ പ്രത്യേക തരത്തിലുടുത്ത് വാളും പിടിച്ച് തുള്ളി ഉറഞ്ഞു വരുന്ന വെളിച്ചപ്പാടന്മാരും എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന ഒരു കാഴ്ചയായിരുന്നു. വടക്കേ പാടത്ത് നിന്ന് ഭരണിപ്പാട്ടിന്റെ ഒരു ആരവങ്ങളോടെ ഭഗവതി ഉറഞ്ഞു വരുന്നതിന്റെ കോലടി ശബ്ദവും തന്നാരം തന്നാരം എന്ന് ചെകിട്ടടിപ്പിക്കുന്ന വായ്ത്താരിയും കേട്ടു തുടങ്ങിയാൽ ഞാൻ വീടിന്റെ രണ്ടാമത്തെ നിലയിലുള്ള അച്ഛന്റെ കിടപ്പുമുറിയിൽ ചെന്നൊളിച്ചിരിക്കും. അച്ഛന്റെ കിടപ്പുമുറിയിലെ ജനൽപാളികൾ മുകളിലോട്ടും താഴോട്ടും നീക്കാവുന്ന ഷട്ടേഴ്സോടുകൂടിയ സൈഡിലുള്ള തടിയായിരുന്നു. താഴോട്ട് വലിച്ചാൽ ജനലിലെ കൊച്ചുപലകൾ നിരനിരയായി ഇങ്ങനെ തുറന്നു വരും. ഇങ്ങനെ നിരവധിയായ ഓർമ്മകളാണ് പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

யோசிச்சுட்டு இருக்கியா நீ?

ഇന്റർവ്യൂവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സംസ്കൃതം അറിയാം, ആസ്വദിക്കാം. സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ, സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.